സിംഹത്തിന് മുന്നിലകപ്പെട്ട വേട്ടുകാരൻ മരത്തിന് മുകളിൽ കയറി. സിംഹം മരത്തിന് താഴെ അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വേട്ടക്കാരന് ഉറക്കം വന്നു. ആ മരത്തിൽ ഒരു കുരങ്ങനും ഉണ്ടായിരുന്നു. കുരങ്ങൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കൊള്ളൂ, സിംഹം പോകുമ്പോ ഞാൻ വിളിച്ചുണർത്താം. വേട്ടക്കാരൻ ഉറക്കമായി. കുറച്ചു കഴിഞ്ഞപ്പോ കുരങ്ങനും ഉറങ്ങിപ്പോയി. ഉണർന്നെഴുന്നേറ്റപ്പോൾ അയാൾ കാണുന്നത് ഉറങ്ങുന്ന കുരങ്ങനെയാണ്. ആ സമയം സിംഹം വേട്ടക്കാരനോട് പറഞ്ഞു, ആ കുരങ്ങനെ താഴേക്ക് തള്ളിയിട്ടാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ഒന്ന് ചിന്തിച്ച ശേഷം വേട്ടക്കാരൻ കുരങ്ങനെ താഴേക്ക് തള്ളിയിട്ടു. താഴേക്ക് വീഴുന്നതിനിടയിൽ കണ്ണു തുറന്ന കുരങ്ങന് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി. സിംഹം അതിനോട് പറഞ്ഞു, നീ ആ മനുഷ്യനെ താഴെയിട്ടാൽ ഞാൻ നിന്നെ രക്ഷിക്കാം. ഒന്നും ആലോചിക്കാതെ കുരങ്ങൻ പറഞ്ഞു, വിശ്വസിക്കുന്നവരെ ചതിക്കാൻ ഞാൻ മനുഷ്യനല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 19, കൊല്ലവർഷം 1201, കർക്കിടകം 3, ഞായറാഴ്ച.

0: Josh, Milena.
1: Ah.
0: It's so beautiful.
1: He is very beautiful.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: ചെറിയ
3: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: ഹേ ഹലോ, വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഗുണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കാറുണ്ടല്ലേ. അപ്പൊ അതുപോലെ ഒരു വലിയ വിവരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അതെ, ഈ ലൈഫിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, ഒരു നല്ല ഓൺട്രപ്രണർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ലല്ലേ. നമ്മളിൽ പലർക്കും നല്ല കിടിലൻ ബിസിനസ് ഐഡിയകളൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ ഇതൊക്കെ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് പലരും തങ്ങളുടെ ഈ വലിയ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കാറാണ് പതിവ്. പലപ്പോഴും ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പേടിയാണല്ലേ. കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെടുമോ, ഇനി ലോൺ എടുത്താൽ അത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ ടെൻഷൻ കാരണമാണ് പലരും ആ ഒരു ചുവട് മുന്നോട്ട് വെക്കാത്തത്. എന്നാൽ ഇനി ആ പേടി നിങ്ങൾക്ക് തീരെ ആവശ്യമില്ലാട്ടോ. സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കും യുവാക്കൾക്കും മികച്ച ഒരു താങ്ങും തണലുമായിട്ട് നമ്മുടെ കേരള സർക്കാർ നൽകുന്ന നിരവധി സ്കീംസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിൽ പറയാൻ പോകുന്നത് കേട്ടോ. അത്തരത്തിലുള്ള 4-5 സ്കീംസിനെ പറ്റി നമുക്ക് വിശദമായിട്ട് കേൾക്കാം. അതിൽ ആദ്യത്തേത് വ്യവസായ വാണിജ്യ വകുപ്പ് വഴി കേരള സർക്കാർ വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന ഓൺട്രപ്രണർ സപ്പോർട്ടിംഗ് സ്കീം അഥവാ ESS എന്ന അതിഗംഭീരമായ സാമ്പത്തിക സഹായ പദ്ധതിയെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. എന്താണ് ഈ സ്കീം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് മൈക്രോ സ്മോൾ മീഡിയം സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന ഒരു നിക്ഷേപ സബ്സിഡിയാണിത്. അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം യാതൊരു തിരിച്ചടവുമില്ലാത്ത രീതിയിൽ സർക്കാർ നിങ്ങൾക്ക് തിരികെ സബ്സിഡിയായി നൽകുന്നു. ഉൽപാദന മേഖലയിലും അതുപോലെ തന്നെ IT ഉൾപ്പെടെയുള്ള സേവന മേഖലകളിലും പുതിയതായിട്ട് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കാണ് പ്രധാനമായിട്ടും ഈ സ്കീമിന്റെ വലിയ പ്രയോജനം ലഭിക്കുക. പണ്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ ബാങ്കുകളിലും സർക്കാർ ഓഫീസുകളിലും കയറി ഇറങ്ങി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയട്ടോ, കാര്യങ്ങളും അങ്ങനെയല്ല. കൃത്യമായ പ്ലാനിങ്ങും നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പദ്ധതി വഴി നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ സബ്സിഡിയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. സംരംഭകർക്ക് അവരുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായ മെഷീനറികൾ വാങ്ങുന്നതിനും ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ചിലവുകൾക്ക് സബ്സിഡി നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ഈ പദ്ധതിയിലൂടെയുള്ള പ്രധാന ലക്ഷ്യം. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചെറുങ്ങ് നൽകാൻ ഈ ഓൺട്രപ്രണർ സപ്പോർട്ട് സ്കീമിന് തീർച്ചയായും സാധിക്കും കേട്ടോ. അതുകൊണ്ട് ചെറിയ വലിയ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തമായിട്ട് ബിസിനസ് എന്ന വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഓരോരുത്തരും ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ സർക്കാർ തന്നെ നിങ്ങൾക്കൊരു വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് ഇതിൽ ഏറ്റവും വലുത്. സോ എന്തായാലും ഈ ഒരു സ്കീമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരികെ എത്താം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Nattarkoppum. അപ്പൊ നമ്മളിന്ന് ചെറിയ വലിയ വർത്തമാനത്തിലെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സർക്കാർ, പ്രധാനമായിട്ടും നമ്മുടെ കേരള സർക്കാർ നൽകുന്ന കുറച്ചധികം സാമ്പത്തിക സഹായ സ്കീംസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓൺട്രപ്രണർ സപ്പോർട്ട് സ്കീമിനെ പറ്റിയാണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓൺട്രപ്രണർ സപ്പോർട്ട് സ്കീമിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നും എത്ര രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുമെന്നും ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ജനറൽ കാറ്റഗറിയിൽ വരുന്ന സംരംഭകർക്ക് അവരുടെ സ്ഥിര നിക്ഷേപത്തിന്റെ 15%, അതായത് പരമാവധി 20 ലക്ഷം രൂപ വരെയാണ് ഈ സ്കീമിലൂടെ സബ്സിഡിയായിട്ട് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു വനിതാ സംരംഭയാണെങ്കിലോ അല്ലെങ്കിൽ 18-45 ഇടയിൽ പ്രായമുള്ള യുവാക്കളാണെങ്കിലോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലോ നിങ്ങൾക്കിതിൽ സർക്കാരിന്റെ ഒരു പ്രത്യേക പരിഗണനയാണ് കേട്ടോ. ഇത്തരം കാറ്റഗറിയിൽപ്പെട്ടവർക്ക് തങ്ങളുടെ ബിസിനസ് നിക്ഷേപത്തിന്റെ 20% സബ്സിഡി പരമാവധി 30 ലക്ഷം രൂപ വരെ ലഭിക്കാൻ അർഹതയുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ തുടങ്ങുന്ന സംരംഭം ഏതെങ്കിലും പിന്നോക്ക ജില്ലകളിലാണ് വരുന്നതെങ്കിൽ അവിടെയും കൂടുതൽ സബ്സിഡി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ പുറമെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന സംരംഭകർക്കും പുതിയ സ്റ്റാർട്ടപ്പുകൾക്കുമൊക്കെ സർക്കാർ വീണ്ടും പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ പദ്ധതിയിലൂടെ നൽകുന്നുണ്ട് എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഇത്രയും മികച്ച ഈ സ്കീമിനായിട്ട് എങ്ങനെ അപേക്ഷിക്കാൻ ചോദിച്ചാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഓഫീസുകളിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഇപ്പോൾ ഡിജിറ്റലാണല്ലോ. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലായ K-Swift വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഇതിനായിട്ട് വളരെ വേഗത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപും തുടങ്ങിയ പ്രവർത്തനം സജ്ജമായതിന് ശേഷവും ഈ സബ്സിഡിക്കായിട്ട് അപേക്ഷിക്കാൻ ഈ പദ്ധതിയിൽ അവസരമുണ്ട് എന്നതാണ് ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത. കൃത്യമായ രേഖകളും നിങ്ങൾക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിന്റെ വ്യക്തമായ പ്രൊജക്ട് റിപ്പോർട്ടും ഉണ്ടെങ്കിൽ ഈ സബ്സിഡി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തും. അപ്പൊ എന്തായാലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക എന്നത് ഇനി നിങ്ങളുടെ ഉള്ളിൽ വെറുമൊരു സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കേണ്ട കാര്യമല്ല കേട്ടോ. സർക്കാർ നൽകുന്ന ഇത്തരം മികച്ച പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് സമയബന്ധിതമായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഒരു നല്ല സംരംഭകന്റെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത്. സോ ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് വ്യവസായ ഓഫീസുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിലെ വ്യവസായ വകുപ്പ് പ്രൊമോട്ടറുമായിട്ടോ ഇന്ന് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ ആ വലിയ ബിസിനസ് സ്വപ്നങ്ങൾക്ക് എന്റെ ഈ മാസ്റ്റർ FM 90 പേരിൽ ഒരു വലിയ ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഇനിയും ഒരുപാട് ബിസിനസ് സ്കീംസിനെ പറ്റി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധയ്ക്കൊരു പൂതകയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം മായ നീവ
2: ആയർദം മായ
1: നീവ
2: ആയർദം മായ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിനുള്ള കിടിലൻ പരിഹാരവുമായിട്ടാണ്. നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങാൻ എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു. ഒരു അടിപൊളി പ്രോജക്ട് റിപ്പോർട്ടുമായിട്ട് ബാങ്കിൽ ലോണിനായി ചെല്ലുമ്പോൾ ബാങ്കുകാർ ആദ്യം നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ മാർജിൻ മണി എവിടെയെന്ന്. ലോൺ എടുക്കാൻ പോയവർക്ക് ഈ അനുഭവം നന്നായിട്ട് അറിയാല്ലേ. അതായത് ടോട്ടൽ പ്രോജക്ട് ചെലവിന്റെ ഒരു 10-20% പണം സംരംഭകൻ സ്വന്തം കയ്യിൽ നിന്ന് ആദ്യം കൊടുക്കണം, ബാക്കി തുക മാത്രമേ ബാങ്ക് ലോണായിട്ട് തരൂ എന്ന്. അപ്പോ ഒരു 10 ലക്ഷം രൂപയുടെ ബിസിനസ് ആണെങ്കിൽ കുറഞ്ഞത് 1-2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ വേണം. ദിവസവും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, സ്വന്തമായിട്ട് ഒരു കൊച്ചു ബിസിനസ് തുടങ്ങി ലൈഫിൽ രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പെട്ടെന്ന് ഈ ഒരു തുക കയ്യിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ തന്നെയാണല്ലേ. പലരുടെയും വലിയ വലിയ ബിസിനസ് സ്വപ്നങ്ങൾ ഇവിടെ വെച്ചാണ് പാതി വഴിയിൽ തകർന്നു പോകുന്നത്. എന്നാൽ ഇനി ഇതിന്റെ പേരിൽ ആരും ഒട്ടും വിഷമിക്കേണ്ടതില്ല. കാരണം നമ്മുടെ കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പ് ഇതിനും അതിശയിപ്പിക്കുന്ന ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് മാർജിൻ മണി ഗ്രാൻഡ് സ്കീം. പേര് കേൾക്കുമ്പോൾ തന്നെ കാര്യം ഏകദേശം സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് ഇടേണ്ടി വരുന്ന മാർജിൻ തുകയുണ്ടല്ലോ, അത് ഒരു ഗ്രാൻഡായി അല്ലെങ്കിൽ തിരികെ അടയ്ക്കേണ്ടാത്ത സാമ്പത്തിക സഹായമായിട്ട് സർക്കാർ തന്നെ നമുക്ക് നൽകുന്ന ഒരു പദ്ധതിയാണിത്. നമ്മൾ കയ്യിൽ നിന്ന് പണം ഒന്നും എടുക്കാതെ തന്നെ ബാങ്ക് ലോൺ സുഗമമായിട്ട് പാസ്സായി കിട്ടാൻ ഈ സ്കീം ഒരു വലിയ സഹായമാണ്. അതുകൊണ്ട് കയ്യിൽ വലിയ സമ്പാദ്യമില്ല എന്ന കാരണത്താൽ ഇനി ആരും പിന്നോട്ട് പോകേണ്ടി വരില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊരു വലിയ ലൈഫ് ലൈൻ തന്നെയാണ് കേട്ടോ. നിങ്ങളിൽ പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സുവർണാവസരം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. അതിന്റെ അതിനെപ്പറ്റി വിശദമായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം അതിനെപ്പറ്റി കൂടി സംസാരിക്കാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand Samibam Pulaman Kottarakara
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

0: പ്രവർത്തനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinuppum Nattalkuppum. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന സർക്കാരിന്റെ നിരവധി പദ്ധതികളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കുറച്ചു മുന്നേ ബ്രേക്കിന് മുന്നേ പറഞ്ഞത് അത്തരത്തിലുള്ള മാർജിൻ മണി ഗ്രാന്റിനെ പറ്റിയാണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും എന്നതിനെ പറ്റിയാണ്. ഈ പദ്ധതി പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടിലെ നാനോ മൈക്രോ സംരംഭങ്ങളെയാണ്. അതായത് വളരെ ചെറിയ നിക്ഷേപത്തിൽ തുടങ്ങാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ബിസിനസ്സുകളെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, യുവാക്കൾ, പ്രവാസികൾ, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കൊക്കെ ഈ പദ്ധതിയിലൂടെ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് സർക്കാർ നൽകുന്നത്. നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ട് തുകയുടെ ഒരു നിശ്ചിത ശതമാനം മാർജിൻ മണി ഗ്രാന്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. ഈ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതോടെ ബാങ്കുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ എളുപ്പമാകും. ഒട്ടും വൈകാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് ലോണും പാസ്സായിക്കിട്ടും. ഇനി ഇത് എങ്ങനെ സ്വന്തമാക്കാം എന്ന് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് വ്യവസായ ഓഫീസോ അല്ലെങ്കിൽ ജില്ലാ വ്യവസായ കേന്ദ്രമോ സന്ദർശിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ അപേക്ഷകളും ഓൺലൈൻ വഴിയും കെ.സ്വിഫ്റ്റ് പോർട്ടൽ വഴിയും ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രൊജക്ട് പ്രൊഫൈലും ആവശ്യമായ ലൈസൻസുകളും കൃത്യമായിട്ട് കയ്യിൽ കരുതുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് വലിയ ബിസിനസ് ഐഡിയകൾ ഉണ്ടായിട്ടും ഇത്തരം പദ്ധതികളെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് കേട്ടോ. സ്വന്തമായിട്ട് ഒരു തയ്യൽ യൂണിറ്റോ ഒരു ചെറിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രമോ പേപ്പർ കപ്പ് നിർമ്മാണമോ അല്ലെങ്കിൽ ഒരു IT സർവീസ് സെന്ററോ ഒക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ മാർജിൻ മണി ഗ്രാന്റ് സ്കീം ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് വെറുതെ ആലോചിച്ച് സമയം കളയാതെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ധൈര്യമായിട്ട് ചുവടുവെക്കൂ. ആൻഡ് സഹായിക്കാൻ ദാ നമ്മുടെ കേരള സർക്കാർ കൂടെ തന്നെയുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വാർഡിലെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ വ്യവസായ പ്രൊമോട്ടറോട് ഇന്ന് തന്നെ ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും. ആൻഡ് പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി അപേക്ഷകൾ സമർപ്പിക്കും. സോ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകരെ സഹായിക്കുന്ന സർക്കാർ പദ്ധതികളെ പറ്റിയാണ് വിശദമായിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് ഗവൺമെന്റ് സ്കീംസിനെ പറ്റി പറയാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me, RJ Srishant, Gunashraya, FM 90, Nadinuppum, Nattarkuppum. അപ്പൊ നമ്മളിന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകരെ സഹായിക്കുന്ന സർക്കാർ പദ്ധതികളെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അപ്പൊ അത്തരത്തിൽ രണ്ട് സ്കീംസിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. ആൻഡ് ഒന്ന് ആലോചിക്കേ, നമ്മളൊരു ബിസിനസ് ഒക്കെ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും അത് വലിയൊരു കമ്പനി ആയിട്ട് മാറുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആ കൊച്ചു സംരംഭത്തെ എങ്ങനെ കോടികളുടെ വിറ്റുവരവുള്ള ഒരു വമ്പൻ ബ്രാൻഡ് ആയിട്ട് വളർത്തിയെടുക്കാം? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആവേശം വരുന്നുണ്ടല്ലേ. ഇത്രയും കാലം നമ്മൾ ബിസിനസ് തുടങ്ങാൻ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭകർക്ക് സഹായകമാകുന്ന ഒരു പദ്ധതിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് മിഷൻ 1000. പേര് കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രെയിഞ്ച് ആയിരിക്കുമല്ലോ, പക്ഷെ സംഭവം ശരിക്കും വ്യവസായ ലോകത്തെ ഒരു മാസ് എൻട്രി തന്നെയാണ് കേട്ടോ. കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളെ, അതായത് നമ്മുടെ സ്വന്തം MSMEകളെ അടുത്ത ലെവലിലേക്ക് പറന്നുവരാൻ സഹായിക്കുന്നതിനായി വ്യവസായ വാണിജ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു 1000 സംരംഭങ്ങളെ സർക്കാർ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു. വെറുതെ സെലക്ട് ചെയ്യുക മാത്രമല്ല കേട്ടോ, അവർക്ക് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായ സാങ്കേതിക പിന്തുണകളും നൽകി ഓരോ കമ്പനിയും ഒരു 100 കോടി രൂപ വിറ്റുവരവുള്ള വൻകിട കമ്പനിയാക്കി മാറ്റുക എന്നതാണ് ഈ മിഷൻ 1000 ലക്ഷ്യമിടുന്നത്. ഒരു ചെറിയ സംരംഭമായി തുടങ്ങി പതിയെ പതിയെ വളർന്ന് കേരളത്തിന്റെ അതിരുകൾ കടന്ന് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും അറിയപ്പെടുന്ന ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയെ മാറാൻ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം മനോഹരമായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. പലപ്പോഴും ബിസിനസ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വികസിപ്പിക്കണം എന്നറിയാതെ കുഴങ്ങുന്ന സംരംഭകർക്ക് ഇതൊരു വലിയ ജീവശ്വാസമാണ്. സ്വന്തമായിട്ട് വലിയൊരു ഫാക്ടറി, 100 കണക്കിന് ജീവനക്കാർ, കോടികളുടെ ടേൺഓവർ, ഈ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സർക്കാർ തന്നെ നിങ്ങളുടെ കൂടെ ഒരു മെന്ററായിട്ട്, ഒരു ഗൈഡായിട്ട്, എല്ലാത്തിനുപരി ഒരു മികച്ച പങ്കാളിയെ നിൽക്കുന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം. സോ 4 വർഷം കൊണ്ടാണ് ഈ 1000 കമ്പനികളെ സർക്കാർ സ്കെയിലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങളുള്ള ഏതൊരു ബിസിനസ്സുകാരനും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മിഷൻ 1000 എന്ന ഈ സ്കീം. സോ എന്നാലും ഈ സ്കീമിനെ പറ്റി എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭകരെ സഹായിക്കുന്ന നിരവധി സർക്കാർ സ്കീമുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞത് മിഷൻ 1000 പറ്റിയാണ്. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Naattarkoppum. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്കും അതുപോലെ തന്നെ ഒരു ബിസിനസ് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭകർക്കും സഹായകമാകുന്ന സർക്കാർ സ്കീംസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്തരത്തിൽ ബ്രേക്കിന് മുന്നേ നമ്മൾ പറഞ്ഞത് മിഷൻ 1000 പറ്റിയാണ്. അപ്പൊ മിഷൻ 1000 പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ

കരുതലല്ലേ, എന്നാൽ സത്യമാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ബിസിനസ് വികസനത്തിനായിട്ട് ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശയുടെ കാര്യത്തിലും വലിയൊരു ആശ്വാസം സർക്കാർ തരുന്നുണ്ട്. നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് കാര്യമായ പലിശ ഇളവ് നൽകാനും സർക്കാർ ഈ സ്കീമിലൂടെ തയ്യാറാണ്. വെറുമൊരു സാമ്പത്തിക സഹായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല മിഷൻ 1000. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് വിദഗ്ധരെ വെച്ച് നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി തരാനും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ മാർക്കറ്റ് കണ്ടെത്താനും മികച്ച ബ്രാൻഡിംഗ് സ്ട്രാറ്റജികൾ ഉണ്ടാക്കാനും ഈ പദ്ധതിയിലൂടെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ ഒരു വലിയ ടീം തന്നെ സജ്ജമാണ് ഇന്ന് സാരം. 3 വർഷമെങ്കിലും പ്രവർത്തിച്ച് പരിചയമുള്ള സംരംഭകർക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. കേരള സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലായ K-SWIFT വഴി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ മിഷൻ 1000 രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസിന്റെ ഇതുവരെയുള്ള പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ഈ 1000 കമ്പനികളുടെ ലിസ്റ്റിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി നിങ്ങൾ തന്നെ അതിരുകൾ നിശ്ചയിക്കാതിരിക്കുക. ആകാശം മുട്ടി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചിറകൾ നൽകാൻ നമ്മുടെ സർക്കാരിന്റെ ഈ മിഷൻ 1000 കൂടെയുണ്ട്. ആൻഡ് നിങ്ങളുടെ സ്വന്തം ജില്ലയിലെ വ്യവസായ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് തന്നെ മനസ്സിലാക്കുക. ആൻഡ് കേരളത്തിൽ നിന്നും ഒരുപാട് വലിയ ബ്രാൻഡുകൾ ഇനിയും ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് സ്കീംസിനെ പറ്റി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ.

0: കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമോസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആറ്റുമ്മന്നൂർ.

0: വലിയ വർത്തമാനം.
1: Yes, once again we are back on Cheriya Valiya Vartamanam with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പ് നൽകുന്ന ബിസിനസ് സ്കീമുകളെ കുറിച്ചാണ് അല്ലെ. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്രേക്കിന് മുന്നേ സംസാരിച്ചു അല്ലെ. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന മറ്റൊരു സൂപ്പർ പദ്ധതിയെ പറ്റിയാണ്. നമ്മൾ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ബിസിനസ് തുടങ്ങണമെങ്കിൽ വലിയ സിറ്റീസിൽ തന്നെ പോകണം, അല്ലെങ്കിൽ വലിയ ടെക്നോളജി ഒക്കെ വേണമെന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള കൃഷിയും നാടൻ വിഭവങ്ങളും ഗ്രാമീണ തനിമയൊക്കെ വെച്ച് വലിയ രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന അടിപൊളി ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുമെന്ന് എത്ര പേർക്കറിയാം? അതെ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക മേഖലയും ഗ്രാമീണ വ്യവസായങ്ങളെയും മുൻനിർത്തി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ഗംഭീര സ്കീമിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് ആസ്പേൾ അഥവാ ആസ്പേ സ്കീം, എ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ, റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അപ്പൊ എന്തായാലും ഇതിന്റെ പേരിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ അല്ലെ. ഗ്രാമീണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, അവിടെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതാണ് ഭാരത സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് MSME നടപ്പിലാക്കുന്ന ഈ വമ്പൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ യുവാക്കൾ നല്ലൊരു ജോലി അന്വേഷിച്ച് നഗരങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കൊക്കെ വണ്ടി കയറി പോകാറില്ലേ. ആ ഒരു അവസ്ഥ മാറ്റി നമ്മുടെ സ്വന്തം ഗ്രാമങ്ങളിൽ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടിയുണ്ട് ഈ ആസ്പേ സ്കീമിന്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ, അതായത് ഇപ്പോ ചക്കയിൽ നിന്നോ തേങ്ങയിൽ നിന്നോ മാങ്ങയിൽ നിന്നോ ഒക്കെ പലതരം സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നില്ലേ, അത്തരം അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും മികച്ച പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ഹൈലൈറ്റ്. പുതിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ ഒരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും ഈ സ്കീം വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ ആളുകളുടെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു കലക്കൻ പ്ലാറ്റ്ഫോമാണ് ആസ്പേ സ്കീം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. നമ്മൾ അങ്ങനെ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്കും അതുപോലെ തന്നെ നിലവിലിപ്പോ ബിസിനസ് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭകർക്കും പ്രയോജനപ്പെടുന്ന ഒരുപാട് ഗവൺമെന്റ് സ്കീംസിനെ പറ്റിയാണ് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞത് ആസ്പേ സ്കീമിനെ പറ്റിയാണ്. ആൻഡ് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് വിശദമായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: Yes, once again we are back on Chariya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ബിസിനസ് സംരംഭകർക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ്, പ്രധാനമായിട്ടും സർക്കാർ അവർക്ക് നൽകുന്ന ധനസഹായ സ്കീംസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ആസ്പെയർ സ്കീമിനെ പറ്റിയാണ്. ആൻഡ് ഈ സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണക്കാരായ നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുകൂടി വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൂടെ സർക്കാർ ഒരുക്കുന്ന ഇൻക്യുബേഷൻ സെന്ററുകളാണ്. അതായത് ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻക്യുബേറ്ററുകൾ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററുകൾ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് സെന്ററുകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം സ്ഥാപിക്കുന്നുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിടിൽ ഐഡിയ ഉള്ള നിങ്ങൾക്ക് ഈ ഇൻക്യുബേഷൻ സെന്ററുകളിൽ പോയാൽ അവിടെ നിന്ന് ആവശ്യമായ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഐഡിയ എങ്ങനെ ഒരു സക്സസ്ഫുൾ ബിസിനസ് മോഡലാക്കാം, അതിന് എന്തൊക്കെ മെഷീൻസ് വേണം, അതെങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കും. അത് മാത്രമല്ല, പുതിയ സംരംഭകർക്ക് അവരുടെ ഐഡിയ വികസിപ്പിച്ചെടുക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായവും ഈ പദ്ധതിയുടെ കീഴിൽ ലഭ്യമാണ്. സ്വന്തമായിട്ട് ഒരു ഇന്നോവേറ്റീവായ അഗ്രോ ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ തുടക്കത്തിലുള്ള ആവശ്യങ്ങൾക്കായി മികച്ച രീതിയിലുള്ള ഫണ്ടിംഗ് ലഭിക്കാൻ ഈ ആസ്പെയർ സ്കീം വലിയൊരു സഹായമാണ് കേട്ടോ. ആൻഡ് കൃഷിയും വ്യവസായവും തമ്മിലുള്ള അകലം കുറച്ച് കാർഷികോൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി മൂല്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരം സംരംഭങ്ങൾക്ക് സാധിക്കും എന്നത് ഒട്ടും ചെറിയൊരു കാര്യമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് സ്വന്തം പറമ്പിലെ വിഭവങ്ങൾ വെച്ച് എന്ത് ബിസിനസ് ചെയ്യുമെന്ന് ആലോചിച്ച് തലപുകയ്ക്കുന്നുണ്ടോ? അവർക്കൊക്കെ ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. കേന്ദ്ര സർക്കാരിന്റെ MSME വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അല്ലെങ്കിൽ കയർ ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പൊ എന്തായാലും ബിസിനസ് എന്നത് കോർപ്പറേറ്റുകൾ മാത്രം ചെയ്യുന്ന ഒന്നല്ല കേട്ടോ. നിങ്ങളുടെ സ്വന്തം നാട്ടില് നിങ്ങളുടെ വീട്ടുമടുത്ത് നിന്ന് പോലും അത്യാധുനിക രീതിയിൽ ഒരു വലിയ സംരംഭം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ ആസ്പെയർ സ്കീം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു ബിസിനസ് സംരംഭം ഇപ്പോൾ റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന സർക്കാർ നൽകുന്ന ഒരുപാട് ധനസഹായ സ്കീംസിനെ പറ്റിയാണ് ഇന്ന് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ചെറിയ വലിയ വർത്തമാനം ഉണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamulladu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Vilakkuravum gunamenmayum njangal nalkunna urappu.
4: Ella veetta avashyangalkkum Aljo oppumundu.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, വിലക്കുറവിന്റെ വിസ്മയം.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: நீ உடாதே.
1: மாவுன்னா
2: ஹேய்.

0: വലിയ വർത്തമാനം.
1: Yes, once again we are back on Cheriya Valiya Vartamanam with me RJ Srishant on Ashraya FM 90 Nadinoppum Naattarkoppum. Ippo sondamayitte oru business thudangan aagrahikkunna oru paadu perku prayojanappedunna allengil oru business sambrambham run cheythu poikondirikkunna sambrambharku prayojanappedunna niravadhi sarkar schemes ne pettiyaanu innu vishadamayitte nammal Cheriya Valiya Vartamanathilude parayunnalle. Actually sondamayitte oru business thudanga enna valiya swapnam manasil kondu nadakkunna ennal saampathikamayi buddhimuttal kaaranam enthu cheyanam ennariyathe madichu nilkkunna orutharkkum innathe program valareyadhe വിശ്വസിക്കാണ് കേട്ടോ. സാധാരണക്കാരായ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കായി കേരള സർക്കാർ ഒരുക്കുന്ന ഓൺട്രപ്രണർ സപ്പോർട്ടിംഗ് സ്കീം, ബാങ്ക് ലോണുകൾ എളുപ്പമാക്കുന്ന മാർജിൻ മണി ഗ്രാന്റ്, നിങ്ങളുടെ കൊച്ചു ബിസിനസിനെ കോടികളുടെ വമ്പൻ ബ്രാൻഡുകളായി മാറ്റാൻ സഹായിക്കുന്ന മിഷൻ 1000, അതുപോലെ ഗ്രാമീണ മേഖലയിലെ കാർഷിക വ്യവസായങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആസ്പിയർ സ്കീം എന്നിങ്ങനെ എത്രയെത്ര മികച്ച പദ്ധതികളാണ് നമ്മൾ ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ പറഞ്ഞതല്ലേ. ആക്ച്വലി ഇനി എന്തിനാണ് നമ്മൾ വെറുതെ ചിന്തിച്ചിങ്ങനെ സമയം കളയുന്നത്? വലിയ ആഗ്രഹങ്ങളൊന്നും ഉള്ളിലെടുക്കാതെ ആ ഒരു നല്ല നാളേക്കായി ധൈര്യമായിട്ട് ഒരു ചുവട് മുന്നോട്ട് വെക്കുക കേട്ടോ. നിങ്ങളുടെ ആ കിടിലൻ ബിസിനസ് ആശയങ്ങൾക്ക് ചിറകേകാൻ ഉറപ്പുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ സർക്കാരിന്റെ ഈ വമ്പൻ പദ്ധതികള് ഒരു വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രമായോ താലൂക്ക് വ്യവസായ ഓഫീസുമായോ ഒന്ന് നേരിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ മനസ്സിലെ ആ വലിയ ബിസിനസ് സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിന്റെ സമയം ഇവിടെ അവസാനിക്കാറെ. ഒത്തിരി പുതിയ അറിവുകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. Till then, it's me RJ Srishant signing off.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: pam.
1: Music Mapas.
2: Hi, hello, good morning and welcome to Music Mapas with me, RJ Elikutti. അങ്ങനെ പുതുപുത്തൻ പാട്ടുകളുടെ ഒരു ഗംഭീര കളക്ഷൻ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്റെ കയ്യിൽ കുറെ കുറെ കുറെ പാട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയാലോ. Yes, about the first song, a hauntingly beautiful wave of melody. ഒരു പാട്ടിനെ പുകഴ്ത്താനായിട്ട് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല സാറേ എന്നായിരിക്കും എന്റെ മറുപടി. അങ്ങനെയാണ് ഈ പാട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ഈ പാട്ടിന്റെ വരികള് പെന്നെയ്തിട്ടുള്ളത്. ഏതാണിപ്പാ ഇത്ര ബിൽഡപ്പുള്ള പാട്ട് എന്നായിരിക്കും നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നല്ലേ. ആ പാട്ടാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ ചിത്രം കണ്ടനിലെ രൂപവതി എന്ന പാട്ട്.

ഗോഡ്സ് ആൻഡ് സ്റ്റാർസ് അനന്ത പത്മനാഭൻ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജ്യോതിഷ് ജോസ്, ബൈജു വർഗീസ്, സജി പി കുര്യൻ എന്നിവരാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളില് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ഈ സിനിമയിലെ രൂപവതി എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. സിതാര കൃഷ്ണകുമാർ ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ജീസൺ ജോൺ ഡെബ് മ്യൂസിക് ആണ് ആൻഡ് ദ ലിറിക്സ് ഇസ് പെൻഡ് ബൈ ജിബിൻ ആന്റണി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോണ്ടിംഗ്ലി ബ്യൂട്ടിഫുൾ വേവ് ഓഫ് മെലഡി, അതാണ് ഈ ഒരു പാട്ട്. സോ ഈ മാസം അവസാനം നമ്മളുടെ ഇടയിലേക്ക് വരാനിരിക്കുന്ന കണ്ടൻ എന്ന സിനിമയിലെ രൂപവതി എന്ന പാട്ട് കേട്ടുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ മ്യൂസിക് മപ്പാസ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെല്ലാം

0: ഒന്ന്, വിധിയ. സോ വിധിയാണ് എന്റെ ശത്രു, പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല.
1: Yes, we are back on Music Mappas with me, RJ Elikutti. അടുത്തത് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ് കേട്ടോ. പക്ഷേ ആ പാട്ടിനെ പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് ഈ സിനിമയെ പറ്റിയും ഈ സിനിമയുടെ സംവിധായകനെ പറ്റി പറയാനായിട്ടുണ്ട്. തിയേറ്ററുകളെ ഉത്സവ പറമ്പാക്കാനായിട്ട് ഇതിലും വലിയൊരു പേര് മലയാള സിനിമയിൽ ഇല്ല കേട്ടോ. സ്ക്രീനിലെ തീപ്പൊരി പാറുന്ന ഡയലോഗുകളും സ്ലോ മോഷൻ നടത്തവും മീശ പിരിയും കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ചോര തിളപ്പിച്ചിട്ടുണ്ട് ായിരുന്ന സംവിധായകൻ. തിയേറ്ററുകളില് കയ്യടികളുടെയും ആർപ്പുവിളികളുടെയും പൂരം തീർത്ത കമ്മീഷണറും ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ നമ്മുടെ സിനിമകളിലേക്ക് കോരിയിട്ട മാസ് സിനിമകളുടെ സുൽത്താൻ, മലയാളത്തിന്റെ ആക്ഷൻ സിനിമകളുടെ വിലാസം മാറ്റിയെഴുതിയ കിങ് ഓഫ് മാസ് എന്റർടൈൻമെന്റ്, ദ വൺ ആൻഡ് ഓൺലി ഷാജി കൈലാസ് സാറിന്റെ ഏറ്റവും പുതിയൊരു ചിത്രം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വരവ്. നമ്മുടെ ജോർജു ചേട്ടൻ ലീഡ് റോളില് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന സിനിമ. നമുക്കറിയാം, ഇപ്പോൾ ജോർജു ജോർജ് എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ അതൊരു ആക്ഷൻ പടമായിരിക്കും എന്നുള്ളത്. സോ അത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമ കൂടി ആകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ എനർജി ഉണ്ടാവും അല്ലെ. മലയാള സിനിമയിലെ ശക്തമായിട്ടുള്ള ആക്ഷൻ ഡ്രാമ ചിത്രങ്ങൾക്ക് പുതിയ ഭാഷയും ഊർജവും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അല്ലെങ്കിൽ കൂട്ടുകെട്ടാണ് തിരക്കഥാകൃത്ത് എ കെ സാജൻ സാറും സംവിധായകൻ ഷാജി കൈലാസ് സാറും. സോ ഈ ഒരു കൂട്ടുകെട്ടിന്റെ പുതുപുത്തൻ റിലീസാണ് വരവ് എന്ന സിനിമ. ഈ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇനിയും മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് ലില്ല.

ജോജോ ജോർജ്, അർജുന അശോകൻ, മുരളി ഗോപി, ബാബുരാജ്, ദീപക് പറമ്പോൾ, സാനിയ അയ്യപ്പൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ വരവ് എന്നുള്ളത്. ഒൽഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നീസി റെജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് സാം സി എസ് സാർ ആണ്. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ലില്ലി മലരെ എന്ന് പറയുന്ന ഈ സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് അല്ലെ. സാം സി എസ് സാറിന്റെ മ്യൂസിക്കില് എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. ബി കെ ഹരിനാരായണന്റെ വരികളാണ് ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു പാട്ടിന്റെ നമ്മുടെ ചിത്രാമ പാടിയ വേർഷനും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ട് പാട്ടും കേൾക്കാനായിട്ട് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള പാട്ടുകളാണ് കേട്ടോ. ബേസിക്കലി ജോജോ ജോർജിന്റെ കഥാപാത്രം കുറെ നാളായിട്ട് വിദേശത്തായിരുന്നു. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സോ എനിവേ, നമുക്കൊരു ത്രില്ലർ, ഒരു ആക്ഷൻ പടം തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മസ്റ്റ് വാച്ച് മൂവിയാണ് വരവ് എന്നുള്ള സിനിമ. സോ എന്തായാലും ഈ സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മെലോഡിയസ് സോങ് ലില്ലി മലരെ പാട്ട് കേൾക്കാം മ്യൂസിക് മൊപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മൊപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. യെസ്, പുത്തൻ സിനിമകളിലെ പുതുപുത്തൻ പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ മ്യൂസിക് മൊപ്പാസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഹിയർ കംസ് ദി നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദി മൂവി അവർ അച്ഛൻ ആൻഡ് സൺസ്.
1: മ്യൂസിക് മൊപ്പാസ്.

ചുരുൾ മുടി ചുരുളോ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. തമ്പി സാറ് ഡയറക്ട് ചെയ്ത് ജോസഫ് വിജീഷൻ തമ്പി സാർ ചേർന്നുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ് അവർ അച്ഛൻ ആൻഡ് സൺസ്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വൺ ആൻഡ് ഓൺലി ലിസ്റ്റിൻ സ്റ്റീഫൻ. ശ്രീരാമും സേബാ ടോമിയും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാട്ടാണ് കേട്ടോ ചുരുൾ മുടി ചുരുളോ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. സുഹൈൽ കോയയാണ് ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് പ്രോഗ്രാം ആൻഡ് അറേഞ്ച്ഡ് ബൈ സനൽ ദേവ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ടിവി അവതാരകയൊക്കെ ആയിട്ടുള്ള പാർവതി ബാബുവും ഒപ്പം തന്നെ ഗണപതിയും ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ് ചുരുൾ മുടി ചുരുളോ എന്നുള്ളത്. ശ്രീരാമന്റെ ആ ഒരു സിഗ്നേച്ചർ സ്റ്റൈലും സെബാ ടോമിയുടെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു വോയിസും ഒക്കെ ഈ ഒരു പാട്ടിന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലോക മൂവിയിലെ ക്യൂർ ഓഫ് ദി നൈറ്റ്സ് എന്നുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് കേട്ട ആ ഒരു സ്ട്രോങ് വോയിസിൽ നമ്മളെ സെബാ ടോമിനെ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മലയാളം പാട്ടിലേക്ക് സെബാ ടോമിയുടെ വോയിസ് വരുമ്പം എങ്ങനെയായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെബാ ടോമി ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റൊമാൻറ്റിക് കോമഡി പാട്ട് കൂടിയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കൂടിയായിരിക്കും കേട്ടോ ഇത്. ഈ പാട്ടിന്റെ കോറസ് പോർഷനിൽ സാത്തിക കെ ആർ ആവണി മൽഹാർ ശ്രുതി ശിവദാസ് സോനി മോഹൻ ജാസിം ജമാൽ അഖിൽ ദേവ് എന്നിവരൊക്കെ ചേർന്ന് പാടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ശ്രീരാമം സെബാ ടോമിയും ചേർന്ന് പാടിയിരിക്കുന്ന അവറാച്ചൻ ആൻഡ് സൺസിലെ ചുരുൾ മുടി ചുരുളോ എന്ന ഈ പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

എസ് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. പുതിയ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂ സോങ് ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് ഹരിശങ്കർ ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആണ് കേട്ടോ, ദി വൺ ആൻഡ് ഓൺലി ഗോപി സുന്ദർ. ഗോപി സുന്ദർ സാറിന്റെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ണുമുട്ടി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരുപാട് ഫേവറേറ്റ് പാട്ടുകൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ആ പാട്ടുകളിൽ ഒട്ടുമിക്കതും ഗോപി സുന്ദർ സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടുകളായിരിക്കും. സോ അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ഹരിശങ്കർ പാടി വെച്ചിരിക്കുന്ന ഈ പാട്ടിനെ പറ്റിയാണ്. അരൂപി എന്ന മൂവിയിലെ ഓർമ്മ നിലാവ് എന്ന് പറയുന്ന പാട്ട്, ഇതൊരു സൂപ്പർ ട്യൂപ്പർ മെലോഡീസ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ.

ആസ് വി നോ, ഹരിശങ്കറിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. എല്ലാത്തരം പാട്ടുകളും പാടി സൂപ്പർ ആക്കുന്ന ഒരു സൗണ്ടാണ് ഹരിശങ്കർ എന്ന് പറയുമ്പോഴത്തേക്കും. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്ന പാട്ട് എന്ന് പറയുന്നത് എന്ന പാട്ടാണ് എങ്കിലും ഹരിശങ്കർ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും നമ്മുടെ മലയാളികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. സോ ആ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഈ പാട്ട് കൂടി ഇനി ആഡ് ഓൺ ചെയ്തോളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പാട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അഭിലാഷ് വാര്യർ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അരൂപി എന്നുള്ളത്. ബി കെ ഹരിനാരായണനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോപി സുന്ദർ സാറ് മ്യൂസിക് ചെയ്യുകയും ഹരിശങ്കർ പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ ഇത്. വൈശാഖ് രവി, നേഹ ചവ്ല, സാക്ഷി ബദല, ജോയി മാത്യൂസ്, സിന്ധു വർമ്മ, കണ്ണൻ സാഗർ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പ്രദീപ് രാജാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ഹരിശങ്കർ പാടി വെച്ചിരിക്കുന്ന ഓർമ്മ നിലാവ് എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതൊരു പാട്ടിനെ പറ്റിയാണ്, അതും നമ്മുടെ മ്യൂസിക് മപ്പാസിലാണ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ഈ വൈ ദിസ് കൊലവെരി ഡി എന്ന് പറയുന്ന പാട്ട് പോലൊരു പാട്ട് വന്നിട്ടുണ്ട് ഫ്രം ദ മൂവി പ്ലൂട്ടോ. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് പോണാൽ പോട്ടും പോടാ.
1: മ്യൂസിക് മപ്പാസ്.

നീരജ് മാധവ്, അൽത്താർ സലീം, അജു വർഗീസ്, അർഷ ബൈജു എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന സിനിമയാണ് പ്ലൂട്ടോ എന്നുള്ളത്. ആദിത്യൻ ചന്ദ്രശേഖറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് സോങ് ഈസ് composed and written by the one and only Neeraj Madhav, a.k.a.

കേരള സമയമായി എന്ന് എൻ ജെ വീണ്ടും പറയുകയാണ്. പ്ലൂട്ടോ എന്ന സിനിമയിലെ പോടാൽ പൂട്ടും പോടാ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്, ഇതൊരു ബ്രേക്കപ്പ് സോങ് പാട്ടാണ് കേട്ടോ. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോണ്ടിരിക്കാനൊക്കെ ആയിട്ട്. സോ ഇനി നമ്മളുടെ മലയാളി പിള്ളേരുടെ തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഈ ഒരു പാട്ടാവട്ടെ ഇനി നമ്മുടെ മ്യൂസിക് പാസിൽ ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

സിഗ്മഫാസ് വിത്ത് മീ ആർ ജേ ഏലിക്കുട്ടി. നമ്മൾ പുതുപുത്തൻ സിനിമകളിലെ അടിപൊളി ട്രാക്കുകളൊക്കെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പാട്ട് കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. ദേ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഐ നോബഡി എന്ന പൃഥ്വിരാജ് മൂവിയിലെ മറ്റൊരു പാട്ടിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ട്രെൻഡ് സെറ്റർ മ്യൂസിക് കമ്പോസർ ജേക്സ് വിജോയ് കമ്പോസ് ചെയ്തു എന്നുള്ള ആ ഒരു പ്രത്യേകതയല്ല കേട്ടോ, നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ മകൾ അലകൃത മേനോൻ പൃഥ്വിരാജ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. And this song is titled as Circus. New music, Mappas.

ഒരു ഇംഗ്ലീഷ് പാട്ടാണ് കേട്ടോ ഇത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അലങ്കൃത ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ടിന്റെ ലിറിക്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇമോഷൻസും പക്ക ആയിട്ടാണ് കേട്ടോ അലങ്കൃത ഈ ഒരു പാട്ടില് കൊടുത്തിരിക്കുന്നത്. ജേക്സ് ബിജോയി മ്യൂസിക് കമ്പോസ് ചെയ്തപ്പോ ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് ഇസ് പെൻഡ് ബൈ ദി വൺ ആൻഡ് ഓൺലി സെബ ടോമി. കോറസ് പോർഷൻ പാടിയിട്ടുള്ളത് റിയ അന്ന റോയ്, അരുണ മേരി ജോർജ്, മോസസ് ടോബി എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ്. സോ ഈ ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയില് അലങ്കൃത പാടുന്നതും പൃഥ്വിയും അതുപോലെ തന്നെ സുപ്രിയ മേനോനും ഒക്കെ അലങ്കൃതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരും അല്ലിമോളുടെ വോയിസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കമന്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബില്ലി ഐലിഷ് ടച്ച് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പലരും ഈ ഒരു പാട്ട് കേട്ടതിന് ശേഷം കമന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും അല്ലിമോളുടെ ഒരു അരങ്ങേറ്റം ഒരു ഗംഭീരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഐ നോ പട്ടി എന്ന മൂവിയിലെ അലങ്കൃത കുട്ടി പാടിയിരിക്കുന്ന സർക്കസ് എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊപ്പ സ്റ്റുഡിയോയ്ക്ക്. ശ്രീ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ഡോക്ടർ തെയ്യം മുരളി. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ആൻഡ് ദ സോങ് ഇസ് ടൈറ്റിൽഡ് ആസ് കലനെന്നു. ഇങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തമൻ സാറാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ദ സോങ് ഇസ് സങ് ബൈ തമൻ എസ്, കൂടെ ദി തുഷാർ സംഭാരയും പാടിയിട്ടുണ്ട്. ആൻഡ് പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് സ്പെൻഡ് ബൈ രാമജോഗയ ശാസ്ത്രി.
1: മ്യൂസിക് മപ്പാസ്.

മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈയൊരു സിനിമ റിലീസിനായിട്ട് എത്തിക്കാനായിട്ട് പോകുന്നത്. അഥർവ, പ്രീതി മുകുന്ദൻ, കായിഡു ലോഹർ, തമനസ് നിഖാരിക എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഹൃദയം മുരളി എന്ന ഈ ഒരു സിനിമ. ആകാശ് ഭാസ്കരൻ ആണ് ഈ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഡി ഒ പി ഇസ് ഡൺ ബൈ മനോജ് പരമഹംസ ആൻഡ് സി എച്ച് സായ്. സോ നമുക്ക് എന്തായാലും ഹൃദയം മുരളിയിലെ കലനെന്നു എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതു പുത്തൻ സിനിമകളിലെ പുതു പുത്തൻ ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ എൽ കുട്ടി സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

baby girl. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഗ്രീൻ ഹിറ്റ്സ് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ദാ എന്നത്തെയും പോലെ തന്നെ ഈ മനോഹരമായ ഞായറാഴ്ച ഉച്ച സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർജെ അനുഷയാണ് കേട്ടോ. അപ്പോ ഇനി ആ പഴയ നിത്യഹരിത മനോഹരമായ ഗാനങ്ങൾ കേട്ട് ആ പഴയ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കാനുള്ള സമയമാണ് നമ്മുടെ എവർഗ്രീൻ ഹിറ്റ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. ആദ്യത്തെ ഗാനം മമ്മൂക്കയുടെ ഒരു അടിപൊളി സിനിമയിൽ നിന്നുള്ള ഗാനമായാലോ. 1991 റിലീസായ അമരം എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീത പ്രതിഭയ്ക്ക് മറ്റൊരു തെളിവ് കൂടിയാണ് അമരം എന്ന സിനിമയിലെ അഴകേ എന്ന് തുടങ്ങുന്ന ഗാനം. കടലോരത്തെ ജീവിതവും അവിടുത്തെ പ്രണയവും ഒക്കെ ഈ പാട്ടിലെ വരികളിൽ തെളിഞ്ഞു നമുക്ക് കാണാം. വളരെ വേഗതയുള്ളതും എന്നാൽ മനോഹരവുമായ ഈണമാണ് ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത. ചിത്രാമ്മയുടെ ശബ്ദത്തിലെ ആ മധുരവും ദാസേട്ടന്റെ ശബ്ദത്തിലെ ഗാംഭീര്യവും തമ്മിലുള്ള ചേർച്ചയും ഈ പാട്ടിൽ എടുത്തു നിൽക്കുന്നു. മലയാളികൾ എന്നും നെഞ്ചിലേറ്റുന്ന പ്രണയ ജോഡികളായ മമ്മൂക്കയും അതുപോലെ തന്നെ മമ്മൂക്കയുടെ മകളായി അഭിനയിച്ച മാധവുമൊക്കെയാണ് ഈ ഒരു സ്ക്രീനിൽ ഗാനത്തിന് ജീവൻ നൽകിയത്. സിനിമയിലെ കടലിന്റെ ഇരമ്പം പോലെ തന്നെ ഈ സംഗീതവും നമ്മുടെ ഉള്ളിൽ ആഞ്ഞടിക്കും. കേൾക്കാം ഈ മനോഹരമായ ഗാനം ആദ്യം തന്നെ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

കേൾക്കുന്നത് എവർഗ്രീൻ ഹിറ്റ്സ് ആണ് വിത്ത് മീ ആർ ജെ അനുഷ. ഈ പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ പഴയ കാലഘട്ടങ്ങളിലേക്കും ഓർമ്മകളിലേക്കുമൊക്കെ സഞ്ചരിച്ചു പോകുന്നല്ലേ. അതാണ് നിത്യഹരിത ഗാനങ്ങളുടെ പ്രത്യേകത. അടുത്തതായി 1986 റിലീസായ ചിലമ്പ എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനം കേട്ടാലോ. 80s പകുതിയിൽ മലയാള സിനിമാ സംഗീതത്തിൽ വന്ന മാറ്റത്തിന്റെ കാറ്റ് നമ്മെ തൊട്ട് തലോടുന്ന നിമിഷം കൂടിയാണ്. ഔസേപ്പച്ചൻ സാർ ഒരുക്കിയ അതിമനോഹരമായ ഒരു ഈണമാണ് താരും തളിരും എന്ന ഗാനം. ഭരതൻ എന്ന ചലച്ചിത്ര മാന്ത്രികൻ അദ്ദേഹത്തിന്റെ വരികളിലൂടെ എഴുതി അപൂർവം ഗാനങ്ങളിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടന്ന ഒരു ഗാനമാണ് ഈ പാട്ട്. ദാസാറും ലതിക ടീച്ചറും ചേർന്ന് ആലപിച്ച ഈ പാട്ട് സംഗീതത്തിലെ പരീക്ഷണങ്ങളും പുതുമയുമൊക്കെ ഒരുപോലെ പ്രകടിപ്പിക്കുന്നു. പ്രകൃതിയും പ്രണയവുമൊക്കെ ഇണചേർന്ന വരികൾ ലതിക ടീച്ചറിന്റെയും ദാസാറിന്റെയും ശബ്ദത്തിൽ വിരിയുമ്പോൾ അതൊരു വസന്തമായി മാറുന്നു. കേൾക്കാം ഈ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
3: Ee paranjathu rendu orumichayalo.
2: Orumichayittano.
4: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

കാലങ്ങളെ അതിജീവിക്കുന്ന പ്രണയത്തിന്റെ ആഴം പറഞ്ഞു തരുന്ന മറ്റൊരു മനോഹരമായ ഗാനം കേട്ടാലോ. അടുത്തതായി എവർഗ്രീൻ ഹിൽസിൽ 1984 റിലീസായ എന്റെ ഗ്രാമം എന്ന സിനിമയിലെ കൽപ്പാന്ത കാലത്തോളം എന്ന് തുടങ്ങുന്ന പാട്ട് പ്രണയികളുടെ എക്കാലത്തെയും ഇഷ്ടഗാനമാണ്. ശ്രീമൂലനഗരം വിജയൻ എന്ന കലാകാരൻ അദ്ദേഹത്തിന്റെ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ച ഈ ചലച്ചിത്രത്തിലെ ഗാനത്തിന് ജീവൻ നൽകിയത് വിദ്യാധരൻ മാസ്റ്ററാണ്. വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീത ശൈലിയിലെ ആഴവും ഗംഭീരവും ഒക്കെ ഈ ഒരു പാട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദാസാറിന്റെ ഗംഭീരമായ ആലാപനം ഈ പാട്ടിലെ വരികൾക്ക് ഒരു ദൈവിക പരിവേഷം നൽകുന്നതായി തോന്നും. ജനന മരണങ്ങൾക്കും അപ്പുറമുള്ള ഒരു പ്രണയത്തെ കുറിച്ചാണ് കേട്ടോ ഈ പാട്ട് സംസാരിക്കുന്നത്. ഓരോ വാക്കിലും തീവ്രമായ സ്നേഹത്തിന്റെ അനുനരണങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പോൾ എന്തായാലും അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ഈ മനോഹരമായ ഗാനമിത നിങ്ങളുടെ കാതോരം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

മലയാളിയുടെ ഹൃദയമിടിപ്പായി മാറിയ കേരളത്തിന്റെ സ്വന്തം ഗാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സൃഷ്ടിയാണ് ഈ പാട്ട്. 1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ ഈ പാട്ട് നമ്മുടെ നാടിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു വർണ്ണനയാണ് എന്ന് തന്നെ പറയാല്ലേ. വയലാർ രാമവർമ്മ എന്ന സംഗീത കുലപതിയുടെ തൂലികയിൽ നിന്ന് പിറന്ന അവസാന വരികളിൽ ഒന്നാണ് ഈ പാട്ട്. ഈ ഗാനത്തിന് ഈണം നൽകിയത് അദ്ദേഹത്തിന്റെ ആത്മമിത്രമായ ജി ദേവരാജൻ മാസ്റ്ററാണ്. ദാസാറിന്റെ ശബ്ദത്തിലൂടെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മടിത്തട്ടിലാണ് എന്ന് തോന്നിപ്പോകും. അഷ്ടമുടിക്കായലും ആറന്മുളയുമൊക്കെ ഈ വരികളിൽ ജീവൻ തുടിക്കുന്ന കാഴ്ചകളായി അങ്ങനെ മാറുന്നു. ഗൃഹാതുരത്വം എന്ന വാക്കിന് സംഗീതത്തിൽ ഒരു അർത്ഥമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ പാട്ടാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ദാസാറിന്റെ ആലാപനത്തിലെ ആ കുളിർമ ഓരോ കേൾവിക്കാരനെയും ശാന്തമാക്കും. മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമായ ഈ പാട്ട് അടുത്തതായി നമുക്ക് കേൾക്കാം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetta avashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangel at Ummanur. Aljo, vilakkuravinte vismayam.
5: Ningal endo manichayi parayunne? പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

ഒരു പഴയ പ്രേതപ്പടം ഇപ്പോൾ കാണുമ്പോൾ അത്രയധികം പേടി വരുമോ എന്ന് തോന്നിയാൽ അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ. എന്നാലും ഒരു കാലത്ത് എന്താണ് പ്രേതപ്പടം എന്നുള്ള ഒരു അനുഭവം നമുക്ക് സമ്മാനിച്ച മൂവിയാണ് 1964 റിലീസായ ഭാർഗവീ നിലയം എന്ന സിനിമ. മലയാള സിനിമയുടെ കറുപ്പും വെളുപ്പും കലർന്ന ആ പഴയ സുവർണ കാലഘട്ടത്തിലെ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും ഈ സിനിമ. ഭാർഗവി നിലയത്തിലെ ഒരു മനോഹരമായ ഗാനത്തിലേക്കാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സ്. പി ഭാസ്കരൻ എന്ന മഹാനായ കവി കുറിച്ചിട്ട വരികൾക്ക് സംഗീത ചക്രവർത്തി ബാബുരാജ് മാസ്റ്റർ നൽകിയ ഈണം പ്രണയത്തിന്റെ മറ്റൊരു ഭാവമാണ് നമുക്ക് സമ്മാനിച്ചത്. കാത്തിരിപ്പിന്റെ വേദനയും പ്രതീക്ഷയും ഒക്കെ ഒരുപോലെ ചേർത്ത് വെക്കുന്ന വരികൾ പിറവിയെടുത്തപ്പോൾ ദാസാർ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ ആ ആർദ്രത നമ്മളിലേക്ക് ഈ പാട്ടിലൂടെ പകർന്നു നൽകി. ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു മനോഹരമായ ഗാനം. സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ കൊടുത്ത വിളക്കായി ഇന്നും നിലനിൽക്കുന്നു. അത്രയും ആഴമുള്ള വരികൾക്ക് അത്ര തന്നെ ഗാംഭീര്യമുള്ള സംഗീതം നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ദാസാറിന്റെ ആലാപന മികവും ഈ ഒരു പാട്ടിനെ നിത്യഹരിത വസന്തമാക്കി മാറ്റി കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിൽ ഉള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.

1998 ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭയുടെ സംവിധാനത്തിൽ റിലീസായ കന്മദം എന്ന ചിത്രത്തിലെ പാട്ടുകൾ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ലാലേട്ടനും മഞ്ജു വാര്യരുമൊക്കെ അഭിനയിച്ചു തകർത്ത ആ സിനിമയിലെ എല്ലാ പാട്ടുകളും മലയാളികൾക്ക് ഒരു വലിയ സംഗീത വിരുന്ന് തന്നെയായിരുന്നുവല്ലേ. പ്രത്യേകിച്ച് ഗിരീഷ് പുത്തഞ്ചേരിയുടെ അർത്ഥസമ്പുഷ്ടമായ വരികൾക്ക് സാക്ഷാൽ രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകിയ മൂവന്തി താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. ഗാനഗന്ധർവൻ കെ ജി യേശുദാസിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു മൂവന്തിയുടെ ശാന്തത വന്നു നിറയുന്നതായി തോന്നുവല്ലേ. പ്രകൃതിയുടെ ഭംഗിയും വരികളിലെ ആഴവും ഒക്കെ ഈ ക്ലാസിക്കൽ ടച്ചുള്ള ഈണവും അത്രത്തോളം മനോഹരമായി നമ്മെ പിടിച്ചിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോ ആ പഴയ കന്മദത്തിന്റെ ഓർമ്മകളിലേക്കും രവീന്ദ്ര സംഗീതത്തിന്റെ മാന്ത്രികതയിലേക്കും നമുക്കൊന്ന് ഒഴുകി നീങ്ങാം. ഇത് ആ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

അങ്ങനെ എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ. ആ പഴയ നിത്യഹരിത ഗാനങ്ങൾ ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തതായി മമ്മൂക്കയുടെ നല്ലൊരു അടിപൊളി പാട്ട് വീണ്ടും കേട്ടാലോ. മലയാള സിനിമയിൽ തന്നെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ ഒരു ജോഷി ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ ഇത്. 1989 മമ്മൂക്ക ചന്ദ്രൻ എന്ന ലോറി ഡ്രൈവറായി വന്ന് നമ്മുടെയൊക്കെ കണ്ണു നനയിച്ച മഹായാനം എന്ന ചിത്രം ആർക്കും മറക്കാൻ സാധിക്കുമല്ലേ. ആ സിനിമയിലെ നല്ലൊരു പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. ശ്രീകുമാരൻ തമ്പി സാറിന്റെ അർത്ഥവത്തായ വരികൾക്ക് ഔസേപ്പച്ചൻ സാർ സംഗീതം നൽകിയപ്പോൾ പിറന്നു വീണത് മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു മെലഡിയാണ്. എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ഉറക്കം കണ്ണുകളിൽ നിന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനമാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം.
1: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റിയൽ ചെക്ക് ദ കംപ്ലീ മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90.
2: റിയൽ ചെക്ക്,
3: ഇറ്റ്സ് എവരിതിങ് സിനിമ.

ഗ്രീൻ ജോഡി, അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ജോഡികളാണ് കമൽ ഹാസൻ സാറിന്റെയും ശ്രീദേവി മാമിന്റെയും ജോഡി. ഈ ഒരു കോംബോയിൽ പിറന്ന സത്യവാൻ സാവിത്രി എന്ന സിനിമയിലെ മനോഹരമായ ഒരു പാട്ടിലേക്കാണ് അടുത്തതായി നമ്മൾ സഞ്ചരിക്കുന്നത്. മോഹനം എന്ന രാഗത്തിൽ ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന് ശ്രീകുമാരൻ തമ്പി വളരെ മനോഹരമായ വരികളെക്കുറിച്ച് ദാസാർ ആലപിച്ച നീലാംബുജങ്ങൾ വിടർന്നു എന്ന പാട്ട് പഴയ കാലഘട്ടത്തിലെ പ്രണയിനികളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയ ഒരു മനോഹരമായ ഗാനമാണ് ഈ പാട്ട്. ഇന്നും ഈ ഗാനം കേൾക്കുമ്പോൾ ആ പ്രണയ കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ആ മനോഹരമായ നിമിഷങ്ങൾ അയവിറക്കാനായി ഇതായി മനോഹരമായ നിത്യഹരിത ഗാനം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: check.
1: It's everything cinema.
0: Good afternoon. Welcome to Real Check, the complete movie show. പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ദാ എന്നത്തെയും പോലെ ഈ ഒരു ഞായറാഴ്ച ദിവസം കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനോമികയാണ്. ഈ ഒരു വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്, ട്രെയിലേഴ്സ് റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരു നിമിഷത്തെ മോശം തീരുമാനം ഒരു സാധാരണക്കാരനെ ഒഫീഷ്യൽ ഭാഷയിൽ ഒരു നോബഡിയെ എവിടെ വരെ കൊണ്ടെത്തിക്കും? അയാളും കുടുംബവും ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്കാവും അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുറപ്പാണ്. മോശം സമയത്ത് ഒപ്പം നിൽക്കേണ്ട സമൂഹവും വ്യവസ്ഥിതിയും എതിരാവുക കൂടി ചെയ്താലോ പിന്നെ അയാൾ നടത്തുന്നതെല്ലാം ഒറ്റയാൾ പോരാട്ടമാകും. ഒന്നുമല്ലാതെ കൂടെ കൂടുന്നവരുമായി ചേർന്ന് അയാൾക്കൊരു പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നു, വിജയിക്കാനല്ല സമാധാനപരമായ ജീവിതം തിരിച്ചു കിട്ടാനായിട്ട്. അങ്ങനെ ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നാൽ അസാധാരണത്വമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്റെ യാത്രയാണ് ഐ നോബഡി. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ആദ്യം റിയൽ ചെക്കിൽ.
2: രാജുവിന്റെ കയ്യിൽ രാജുവ് സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ,
3: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴുന്നു എന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകുത
4: കിട്ടിയതോടെ ദേഹത്തുണ്ടോ? പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം.
0: കെട്ടിയോളാനന്ദ്, മാലാക്ക, റുഷാഖ് എന്നിവയ്ക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ നോബഡി. സമീർ അബ്ദുൽ രചന നിർവഹിക്കുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരനും പാർവതി തിരുവോത്തും നായിക നായകന്മാരായിട്ട് എത്തുന്നുണ്ട്. രാജീവൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥനായ രാജീവന്റെ ഭാര്യയായിട്ട് പാർവതി എത്തുന്നുണ്ട്. ഇരുവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒരു നിമിഷത്തെ മോശം തീരുമാനം രാജീവിനെ അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിലേക്ക് എത്തിക്കാനോ കേട്ടോ. ഒരു ക്രൈമിൽ സംശയം മുന്നിലാവുന്ന രാജീവിന്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് ദുസ്സഹമാവുകയാണ്. വ്യവസ്ഥിതിയും സമൂഹവും ചേർന്ന് അയാളെ നിരന്തരം ഫോളോ ചെയ്യുകയാണ്. സമൂഹത്തിന്റെ വേട്ടയാടൽ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലെ രാജീവൻ ചില കടും കൈകൾക്ക് മുതിരുന്നുണ്ട്. എന്നാൽ അവിടെയും അയാളുടെ പദ്ധതികളും പാളുകയാണ്. അങ്ങനെ രാജീവിന്റെ പോരാട്ടമാണ് ഐ നോബഡി എന്ന സിനിമ പറയുന്നത്. കഥയിലുണ്ടാവുന്ന വഴിത്തിരിവുകളും പോലെ തന്നെയാണ് സിനിമയും. പലതവണ ചിത്രത്തിന്റെ ജോണറുകൾ മാറി മാറി മറിയുന്നുണ്ട് എന്ന് തന്നെ പറയാട്ടോ. ഹീസ്റ്റ് ത്രില്ലർ ആയിട്ട് തുടങ്ങുന്ന ചിത്രം ഇടയ്ക്ക് ഇമോഷണൽ ഡ്രാമയും സോഷ്യൽ ത്രില്ലറുമായിട്ട് പല വഴി സഞ്ചരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് രാജീവൻ എന്ന കഥാപാത്രമായിട്ട് മികച്ചൊരു പെർഫോമൻസ് ആണ് കേട്ടോ നമ്മുടെ പൃഥ്വിരാജ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണക്കാരനായിട്ടുള്ള എന്നാൽ അസാധാരണത്വമുള്ള ഒരു ദുരൂഹ കഥാപാത്രമായിട്ട് പൃഥ്വി അവസാനം വരെ തുടരുന്നുണ്ട്. സിനിമയിലുടനീളം പൃഥ്വി രാജീവനാണ് എന്ന് തന്നെ പറയാം. ആക്ഷൻ സീൻസിൽ പോലും അണുവിട അയാൾ കഥാപാത്രത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. രാജീവിന്റെ ഭാര്യയായിട്ടുള്ള മീര എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ പാർവതി മികച്ച പ്രകടനമാണ് കേട്ടോ കാഴ്ചവെക്കുന്നത്. കഥാപാത്രത്തിന്റെ വ്യക്തിത്വം അടിമുടി എടുത്തണിയുന്നതാണ് പാർവതിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇരുവരുടെയും മക്കളായിട്ട് ഐറയും നക്ഷത്രയും എത്തുന്നുണ്ട് കേട്ടോ. ഇവരെ കൂടാതെ വിജയരാഘവൻ, അശോകൻ, ഹക്കീം ഷാജഹാൻ, സുധീ കോപ്പ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, നിഷാന്ത് സാഗർ, ശങ്കർ രാമകൃഷ്ണൻ, മധുപാൽ, നന്ദു, ഇർഷാദ് അലി, ബീനാ ചന്ദ്രൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്.
5: ഞാനിങ്ങനെ എന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങള് പോലീസുകാരെ പെട്ടുപോലോടോ?
4: എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരുപ്പ് പണ്ടേ കുറച്ച് മോശം.
6: എടാ ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല.
7: ഇവിടെയൊക്കെ പൈസ വെക്കുന്നത് സേഫ് ആണോ അല്ലേ?

0: പക്ഷേ പ്രേക്ഷകനുണ്ടാകാം. എന്നാൽ അതിനെ കാസ്റ്റിംഗും താരങ്ങളുടെ പ്രകടനവും കൊണ്ട് മറികടക്കാനായിട്ട് സംവിധായകന് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്തിനനുസൃതമായി ഒരു പക്ഷേ കാസ്റ്റിംഗിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ചിത്രത്തിന്റെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ മാറിപ്പോയേനെ. ആൻഡ് മേക്കിംഗ് ആണ് ഐ നോബഡി എന്ന സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ചേസിംഗ്, ആക്ഷൻ സീനുകളിൽ പ്രത്യേകിച്ച് സാങ്കേതിക മികവ് അതിന്റെ പാരമ്യത്തിലാണ്. പല സീനുകളിലും പ്രേക്ഷകൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു പോകും, പ്രത്യേകിച്ച് ആക്ഷൻ സീനുകളിൽ. ആൻഡ് സൂക്ഷ്മമായിട്ടുള്ള ചില ഡയലോഗുകളാണ് ഈ സിനിമയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയാട്ടോ. അത് പലപ്പോഴും ചിത്രത്തിന് നൽകുന്ന ആഴം തീവ്രമാണ്. അവയെ കംപ്ലീറ്റ് ആക്കുന്നത് കഥാപാത്രങ്ങളുടെ പ്രകടനമാണ് എന്ന് തന്നെ പറയാം. പൃഥ്വിരാജും പാർവതിയും മുതൽ ബാലതാരങ്ങളായിട്ടുള്ള ഐരയും നക്ഷത്രയും പലയിടങ്ങളിലും ഡയലോഗ് ഡെലിവറിയിൽ പുലർത്തിയിട്ടുള്ള കൈയടക്കം അസാമാന്യമാണ്. ലബ്ബർ പന്ത്, മഹാരാജ, ലവ് ടുഡേ എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ദിനേശ് പുരുഷോത്തമനാണ് ഐ നോബഡിക്ക് വേണ്ടി ദൃശ്യ ഭാഷ ഒരുക്കിയിരിക്കുന്നത്. നേരുൾപ്പെടെയുള്ള ചിത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച റമീസ് എം പി ആണ് ചിത്ര സംയോജകൻ. സംവിധായകനൊപ്പം തന്നെ ഇരുവരും ചേർന്നുള്ള ടീം വർക്കാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സിനിമയുടെ നിലനിൽപ്പ്. ആൻഡ് നമ്മുടെ ജേക്സ് ബിജോയുടെ സംഗീതമാണ് ചിത്രത്തെ പൂർണ്ണമാക്കുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കാലത്തായിട്ട് പാട്ടുകളിലും മറ്റും ആവർത്തിക്കപ്പെടുന്ന ജേക്സ് ബിജോയെ അല്ല ഐ നോബഡിയിൽ കാണാനായിട്ട് സാധിക്കുക. ട്രെയിലറിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്നത് പോലുള്ള ഒരു സിനിമയല്ല ഐ നോബഡി. ചിത്രത്തിന് പല തരത്തിലുള്ള അടരുകളുണ്ട്, ഉൾപിരിവുകളുണ്ട്. അതിനെല്ലാം ഓരോരോ ന്യായീകരണവും ഉണ്ട്.
1: അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ.
2: എന്നിട്ടെന്താ? പപ്പയുടെ കൂടെ അടിപൊളി വന്നവരായി. ഇപ്പൊ ജീവനോടില്ല.
0: ായിട്ട് തുടങ്ങുന്ന ഈ സിനിമ പിന്നീട് സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് സമകാലിക രാഷ്ട്രീയത്തെ പോലും വിമർശന കോണിലൂടെ ഈ സിനിമ നോക്കിക്കാണുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായി 2 മണിക്കൂർ 48 മിനിറ്റോളം മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയവും. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിയുടെ ഒരു പകർനാട്ടമാണ് ഐ നോബഡി എന്ന സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോ ഐ നോബഡി എന്ന സിനിമയിൽ ഒരു പാട്ടാകട്ടെ ഇനി റീൽ ചെക്കൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: check.
1: It's everything cinema.
2: എത്രയൊക്കെ വെട്ടിപ്പിടിച്ചാലും യുദ്ധം ഒരു ഭരണാധികാരിയെ എപ്പോൾ വേണമെങ്കിലും തളർത്താം അല്ലെ. തിരിച്ചറിവിന്റെ പാതയിലൂടെ പിറന്നൊരു തിരിച്ചുപോക്ക് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചുപോക്ക് ഒരിക്കലും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. വഴിയിൽ കാത്തിരിക്കുന്നത് എണ്ണിയാൽ ഒടുങ്ങാത്ത വെല്ലുവിളികളായിരിക്കും. ക്രിസ്റ്റഫൻ നോളൻ സംവിധാനം ചെയ്ത ദ ഒഡീസി അത്തരത്തിലുള്ള ഒരു കഥയാണ്. ട്രോജൻ യുദ്ധം തളർത്തിയ ഒഡീസിയസിന്റെ ജീവിതമാണ് ഒഡീസി. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു We'll check the complete movie show with me, RJ Anamika.
3: Tell me what you remember.
4: A wife? A son?
3: And then what?
4: We won the war.
2: ഹോമറിന്റെ വിഖ്യാതമായ ഇതിഹാസകൃതിയെ ആസ്പദമാക്കിയാണ് നോളൻ ഒഡീസി ഒരുക്കിയിരിക്കുന്നത്. യുദ്ധം, കുറ്റബോധം, വീണ്ടെടുപ്പ് എന്നിവയുടെ കൂടി കഥയാണ് ഒഡീസി. നോളന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി ആയിട്ടാണ് ഈ സിനിമ വിശേഷിക്കപ്പെടുന്നത് കേട്ടോ. അവതരിപ്പിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ മുൻചിത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ലളിതമായ ചിത്രം എന്ന് ഒഡീസിയെ പ്രാഥമികമായിട്ട് വിശേഷിപ്പിക്കാട്ടോ. ഇതിഹാസകൃതിയെ നോൺ ലീനിയർ സ്വഭാവത്തിലാക്കി ആശയക്കുഴപ്പമുണ്ടാക്കാൻ നോളൻ ശ്രമിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന നോൺ ലീനിയർ സ്വഭാവം ചിത്രത്തിനുണ്ടതാണ്. ട്രോജൻ യുദ്ധം അവസാനിപ്പിച്ച് 7 വർഷങ്ങൾ പിന്നിടുന്ന കാലമാണ് ഈ സിനിമയിലേത്. യുദ്ധം ജയിച്ചെങ്കിലും ഒഡീസസും പടയാളികളും മാതൃരാജ്യമായ ഇത്താക്കയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഒഡീസിയസിന്റെയും ബെനലോപ്പിന്റെയും മകനായിട്ടുള്ള ടെലിമാക്കസിനെ രാജാവായി വാഴിക്കാനായിട്ടുള്ള സമയം അടുത്തു വരികയാണ്. എങ്കിലും ഒഡീസസ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പെനലോപ്പ്. പെനലോപ്പിനെ വിവാഹം കഴിച്ച് രാജ്യം പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് വേറെ കുറച്ച് കൂട്ടരും കൂടി ഉണ്ട് കേട്ടോ. ഇവർക്കിടയിലേക്കാണ് ഒഡീസിയസിന് തിരിച്ചെത്തേണ്ടത്. പക്ഷെ തന്റെ രാജ്യം എന്താണെന്നോ അവിടെ തനിക്കൊരു കുടുംബമുണ്ടെന്നോ അറിയാതെ ഓർമ്മകൾ നശിച്ച് കടലുകൾക്കപ്പുറം മറ്റൊരിടത്തായിരുന്നു ഒഡീസസിന്റെ ജീവിതം. മരീചിക പോലെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന അധീന ദേവത മാത്രമാണ് അയാൾക്ക് വഴി കാട്ടാനായിട്ടുണ്ടായിരുന്നത്. ട്രോജൻ യുദ്ധം കഴിഞ്ഞ് ഇതാക്കയിലേക്കുള്ള ഒഡീസസിനെയും പടയാളികളുടെയും യാത്രയും വെല്ലുവിളികളുമാണ് ഒഡീസിയെ വെള്ളിത്തിരയിലെ ദൃശ്യകാവ്യമാക്കി മാറ്റുന്നത്. കോപാകുലരായിട്ടുള്ള ദേവന്മാർ സൃഷ്ടിക്കുന്ന കടക്ഷോഭങ്ങളും മനുഷ്യ ബുക്കുകളായിട്ടുള്ള രാക്ഷസന്മാരും മാന്ത്രിക ശക്തികളുമുള്ള സൈറണുകളും ഒഡീസസിനും സംഘത്തിനും കഠിനമായിട്ടുള്ള തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മടക്ക യാത്രയില് ശാരീരിക മായിട്ടുള്ള തടസ്സങ്ങളെക്കാൾ ഒഡീസസിനെ അലട്ടുന്നത് യുദ്ധം തന്റെ മനസ്സിൽ അവശേഷിപ്പിച്ച മുറിവുകളാണ്. യാത്രയിൽ ഒരിടത്ത് ട്രോജൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പോരാടി മരിച്ച പടയാളികളുടെ ജഡങ്ങൾ ഒഡീസസിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മരിച്ചവരായിരുന്നില്ല, തന്റെ വിധി കൺമുന്നിൽ നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. നോളന്റെ മുൻകാല ചിത്രങ്ങളായിട്ടുള്ള മെമെന്റോ, ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ തുടങ്ങിയവ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഐഡന്റിറ്റിയും മടക്കയാത്രയുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാം സംഗമം ഒഡീസിയിൽ കാണാനായിട്ട് സാധിക്കും എന്ന് തന്നെ പറയാം. ബിക്കോസ് ഇതും ഒരു തിരിച്ചുവരവിന്റെ കഥയാണ് പറയുന്നത്. നോളൻ ഇതുവരെ ചെയ്ത ചിത്രങ്ങളെല്ലാം ഒഡീസിയെ ഒരുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചവിട്ടുപടികളാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒഡീസസ് ആയിട്ട് വേഷമിട്ട മാറ്റ് ഡാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് ഈ സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക. പരിപൂർണതയില്ലാത്ത നായകത്വത്തെ ഇഷ്ടപ്പെടുന്ന നോളൻ ഡാമിനിലൂടെ ആ ആശയത്തിന് ജീവൻ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ധീരനായിട്ടുള്ള പോരാളിയായിട്ടും തന്ത്രശാലിയായിട്ടും തിളങ്ങുമ്പോൾ തന്നെ തന്റെ അഹങ്കാരം കൊണ്ട് പാളിച്ചുകൾ സംഭവിക്കുന്ന ഒരു മനുഷ്യനെ ഡാമൻ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നായകന്റെ കരുത്തും തളർച്ചയും ഒരുപോലെ ഉൾക്കൊണ്ടുള്ള ഡാമന്റെ പ്രകടനം ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. യുദ്ധവീരൻ എന്നതിലുപരിയായി കുറ്റബോധം അലട്ടുന്ന പച്ച മനുഷ്യൻ എന്ന വീക്ഷണ കോണിലുള്ള ഒഡീസസിനെ മാറ്റ് ഡാമൻ ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം. ക്വീൻ പെനലോപ്പിയായിട്ടെത്തുന്ന ആൻ കയ്യടി അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് കേട്ടോ. മകൻ ടെലിമാക്കസായി ടോം ഹോളണ്ടും ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഹോളണ്ടിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി ആയിട്ടുള്ള ഒരു വേഷമായിരുന്നു ടെലിമാക്കസ്. അമ്മയുടെ കുട്ടി എന്ന പരിഹാസത്തിൽ നിന്ന് ടെലിമാക്കസ് എങ്ങനെ പുറത്തു വരുന്നു എന്നത് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. റോബർട്ട് പാറ്റിൻസൺ, സെന്റായ, ചാർലസ് തെറോൺ, ലുപിത നോങ്കോ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ഇതിഹാസത്തിലെ ഹെലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ലുപിതയുടെ ചില നിമിഷങ്ങളും കഥാഗതിയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും ഐമാക്സ് 70 ഫിലിം ക്യാമറകൾ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ഒഡീസി. ഓസ്കാർ ജേതാവായുള്ള ഹോയ്റ്റ വാന്റെ സിനിമറ്റോഗ്രഫിയും ലുഡ്വിക്കിന്റെ സംഗീതവും സിനിമയെ ഒരു ദൃശ്യ ശ്രവ്യ വിരുന്നാക്കി മാറ്റുന്നുണ്ട് എന്ന് തന്നെ പറയാട്ടോ. ഇടയ്ക്ക് വേഗം കൂട്ടുകയും കുറയുകയും ചെയ്യുന്ന ചിത്രത്തിന് ആവേശകരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് നോളൻ നൽകിയിരിക്കുന്നത്. നോളന്റെ 13-ാമത്തെ ഫീച്ചർ ഫിലിം ആയിട്ടുള്ള ദി ഒഡീസി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാണ്. ഒരു ഇതിഹാസ കൃതിയെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ആധുനിക സിനിമയുടെ എല്ലാ മികവോടുകൂടി അവതരിപ്പിക്കുന്നതിൽ നോളൻ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സോ മസ്റ്റ് വാച്ച് ആണ് ദി ഒഡീസി എന്ന സിനിമ. റിയൽ ചെക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രീ ഐ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: check.
1: It's everything cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. Puthu puthen kalakkan cinemakalude visheshangalana Real Check. Preshakare pedipichu chirippichu rasippikkanayittu veendum oru horror cinema theaterilekku ethanayittu povanu kotto. അഖിൽ എൻ ആർ ഡി, അഖിൽ ഷാ, ശരത്, സന്ദീപ് എന്നിവർ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ഹൊറർ കോമഡി മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ.
2: അതെ, എന്റെ വകയിലുള്ള ഒരു അമ്മ പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്തു ആവാന്ന്.

0: സിനിമയുടെ രസകരമായിട്ടുള്ള ട്രെയിലർ ദാ റിലീസ് ആയിരിക്കാണ് കേട്ടോ. ഈ സിനിമ ജൂലൈ 24-നാണ് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഫാഷന്റെയും രുചിയുടെയും ഫ്രീഡത്തിന്റെയും ചിക്സിന്റെയും ചില്ലിങ്ങിന്റെയും ലോകത്തെത്താനായിട്ട് എഞ്ചിനീയറിംഗ് പഠനം ചൂസ് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരും അവരൊപ്പിക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും അതിനിടയിൽ എത്തുന്ന ഒരു അപ്രതീക്ഷിത അതിഥിയും ഒക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. ഒരു ഫൺ വൈബ്, ആഘോഷ മൂഡിൽ അല്പം പേടിച്ചിരുന്ന് കാണാനുള്ളതെല്ലാം ഈ ഒരു സിനിമയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ട്രെയിലറിലൂടെ അറിയാനായിട്ട് സാധിക്കുക. ആന്റി സിനിമയിലെ ഗാനങ്ങൾ അടുത്തിടെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതും സോഷ്യൽ മീഡിയയിലെ ഹിറ്റായിട്ട് മാറിയിട്ടുള്ള പാട്ടുകളായിരുന്നു കേട്ടോ. ചിത്രാ നായർ, സജിൻ ചെറുകയിൽ, ആൻമരിയ എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന താരങ്ങളായിട്ട്
1: എത്തിയിട്ടുള്ളത്.
2: പറക്കൂലോ
1: നീ ആ പ്രേതന്റെ വീട് നിർത്തടാ.
2: എടാ ഇത് മൂടാടാ.
1: ഏത് മൂട്ട്?
2: ഹൊറർ മൂട്.
1: എടാ നമ്മളൊന്ന് കാട്ടി കണ്ട സ്ത്രീയാണ് നമ്മൾ സ്വപ്നം കണ്ടത്.
2: ആണെങ്കിൽ
1: അത് സത്യല്ല, സ്വപ്നമാണ്. നമ്മൾ വെള്ളം അടിച്ചോണ്ട് തോന്നിയ സ്വപ്നം.
3: എങ്ങനെ കിട്ടിയാ? എനിക്ക് കിട്ടി.
0: നഗരത്തിലെ പ്രേതാലയം പോലെയുള്ള ഒരു ഹോസ്റ്റലിന്റെയും അവിടുത്തെ MGR എന്ന ഹോസ്റ്റൽ വാർഡന്റെയും അവിടെ താമസിക്കാനായിട്ട് എത്തുന്ന ഫ്രണ്ട്സുകളുടെയും സംഭവ ബഹുലമായിട്ടുള്ള കഥയാണ് ഈ സിനിമ പറയുന്നത്. ഹൊററും കോമഡിയും ചേർത്ത് വെച്ച ഈ സിനിമ ഏവരെയും ആവോളം ചിരിപ്പിച്ച് പേടിപ്പിക്കുമെന്ന് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള ടീസർ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. ചാരുചിത്ര പ്രൊഡക്ഷൻസ്, മധുമിത പ്രൊഡക്ഷൻസ്, മൺസൂൺ ടെയിൽസ് എന്നീ ബാനറുകളില് കരുമുരു, രഘുരാമു, ചാർവാക, ബ്രഹ്മണപ്പള്ളി, രമ്യ, വെമ്മൂലപ്പടി, രാഹുൽ, സായി പ്രകാശ്, ഭുവനഗിരി എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്.
1: ഇതുവരെ തീർന്നില്ലേ? എടാ നിനക്കൊക്കെ എന്താ പ്രാന്താണ്?
4: അല്ലടാ, ഇവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നാ തോന്നണ. എന്റെ പരിചയത്തിൽ ഒരു ഫാദർ ഉണ്ട്, നമുക്ക് പുള്ളി ഒന്ന് പോയി കണ്ടാലോ?
1: ഇനി അടുത്ത വാൾഡ് പോയി പിടിക്കും അവനും.
0: സംവിധാനം ചെയ്തിരിക്കുന്നത് ചാരു വാക്കനാണ് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് അശ്വിൻ റാമാണ്. അപ്പോ ഒരുപാട് ചിരിപ്പിക്കാനും പേടിപ്പിക്കാനായിട്ടും ഒരു ഗ്യാങ് എത്തുകയാണ് മഹാരാജ ഹോസ്റ്റൽ എന്ന സിനിമയിലൂടെ. അപ്പോ മഹാരാജ ഹോസ്റ്റൽ എന്ന സിനിമയിലെ പാട്ടാകട്ടെ ഇനി റിയൽ ചെക്കൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: check.
1: It's everything cinema.
0: ടോം ക്രൂസിനെ നായകനാക്കി അലൻ ചാൻഡ്രോ ഗോൺസാലസ് ഇനാരിറ്റോ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ കോമഡി സറ്റയർ മൂവിയാണ് ഡിഗർ. ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കാനോ ട്ടോ.
2: Everything changes. You know, one day you're a cat.
3: Just take a little taste for daddy.
0: ശതകോടീശ്വരനായിട്ടുള്ള ഡിഗർ റോഗ്വെൽ എന്ന 80-കാരനായിട്ടാണ് നമ്മുടെ ടോം ക്രൂസ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ജോൺ ഗുഡ്മൻ, സാന്ദ്ര ഹുള്ളർ, റോബർട്ട് ജോൺ, സോഫി വൈൽഡ്, ജെസ്സി പ്ലമൻസ് എന്നിവരാണ് മറ്റ് താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. ആൻഡ് ഗണേഷ് എന്ന ഇന്ത്യക്കാരനായിട്ട് റിസ അഹമ്മദ് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇതേ വേഷത്തിന് വേണ്ടി ഫഗത് ഫാസിനെ അലൻജാൻഡ്രോ ഗോൺസാലസ് ഓഡീഷൻ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇമ്മാനുവൽ ലുബസ്കിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കോസ്മോ ഷെൽട്രോ ആണ് കേട്ടോ. ഈ ഒരു മൂവി 2 ഒക്ടോബർ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്.
4: When all else fails, you hit it with the truth. You know, the hard truth. Just bang, bang, bang. Woo! Woo! Burning down the
5: house. Yeah, that feels good, doesn't it? That's my girl.
0: അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റീൽസിക്കിൽ ഇനി ചെറിയൊരു ബ്രേക്ക് ആണ്. സോ കീപ് ഓൾ ലിസണിംഗ് ടു ആർ ശ്രീ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: check.
1: It's everything cinema.
2: യെസ്, അങ്ങനെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ ഫഹദ് ഫാസിലും ബാഹുബലി പോലൊരു ഇതിഹാസ സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആർക്കാ മീഡിയ വർക്കേഴ്സും ബ്രഹ്മാണ്ഡ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള സംവിധായകൻ എസ് എസ് രാജമൌലിയും ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ഫാന്റസി എന്റർടൈനിങ് മൂവിയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. ഈ സിനിമയുടെ ടീസർ ദ റിലീസ് ആയിരിക്കാണ്
3: കേട്ടോ.
4: ഓം ഫട്ട് ഫട ഫട്ട് പാനി ഫട്ട് ആലിയ ഫട്ട്.
5: എന്താ ചെയ്തെ സൂരി?
4: മാജിക്.
5: സൂരിയുടെ വീട് മാജിക് ഹൗസ്.
2: പ്രേമലു എന്ന ചിത്രത്തിന്റെ വിജയകരമായിട്ടുള്ള വിതരണത്തിലൂടെ നിർമ്മാണ രംഗത്തേക്ക് ശ്രദ്ധേയമായിട്ട് അരങ്ങേറ്റം കുറിച്ച എസ് എസ് കാർത്തികേയ, ഷോഭു പ്രസാദ്, ദേവിനേനി എന്നിവർ ചേർന്നിട്ടാണ് ഷോവിംഗ് ബിസിനസ് ബാനറിലും അർക്കാ മീഡിയ വർക്കേഴ്സിന്റെയും സഹകരണത്തോടുകൂടി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നവാഗതനായിട്ടുള്ള ശശാങ്ക് എൽഒടി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നമ്മുടെ ഫാഫയാണ് നായകനായിട്ട് എത്തിയിട്ടുള്ളത്. ഫാന്റസിയും ഹ്യൂമറും ഹൃദയസ്പർശിയായിട്ടുള്ള മുഹൂർത്തങ്ങളും ഒത്തുചേരുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് സമ്മാനിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആൻഡ് സൂര്യ എന്ന മാജിക കാരനായിട്ടാണ് നമ്മുടെ ഫാഫ ഈ ഒരു സിനിമയിൽ എത്താനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു മൂവി റിലീസ് ആവുന്നത് സെപ്റ്റംബർ 11 കേട്ടോ. അപ്പൊ എന്തായാലും ഒരു മാജികക്കാരന്റെ വേഷത്തിൽ നമ്മുടെ ഫാഫ എത്തുന്ന ഏറ്റവും പുതിയ മൂവിയാണ് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റിലീസിൽ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ഓസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Real Check.
1: It's everything cinema.
2: പ്രശസ്ത നടൻ സിൽവസ്റ്റർ സ്റ്റാലന്റെ ജീവിതത്തെയും 1976 റിലീസായിട്ടുള്ള റോക്കി എന്ന ചിത്രത്തിന്റെയും കഥാപരിസരത്തെ ആസ്പദമാക്കി പീറ്റർ ഫാരലി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മൂവിയാണ് ഐ പ്ലേ റോക്കി.
3: Acting's what I live and breathe for. And I gotta have faith in myself.
4: You need to show everyone who you are.
5: I like this girl, Sylvester.
4: Sylvester?
5: That's right, his real name.
2: ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കാൻ കേട്ടോ. നടനായിട്ടുള്ള ആന്റണി ഇപ്പോലിറ്റെ ആണ് ഈ സിനിമയിലെ സിൽവസ്റ്റർ സ്റ്റാലൻ ആയിട്ട് എത്തുന്നത് കേട്ടോ. മെട്രോ ഗോൾഡൻ മേയർ ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഹോളിവുഡ് സിനിമാ മേഖലയിൽ നിന്ന് സിൽവസ്റ്റർ സ്റ്റാലൻ നേരിട്ട സമാനതകളില്ലാത്ത അവഗണനയിലേക്ക് തന്നെയാണ് ഈ സിനിമയുടെ ട്രെയിലർ വിരൽച്ചു കൊണ്ടുന്നത്. സിനിമാ മേഖലയെ കൈപിടിയിൽ ഒതുക്കി നിയന്ത്രിക്കുന്നവര് സ്റ്റാലിനെ ഒഴിവാക്കിയതും താൻ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ും പക്ഷെ അതിനെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും ട്രെയിലറിൽ ആന്റണി എപ്പോലിറ്റോ എന്ന നായക നടൻ പറഞ്ഞു വെക്കുന്ന സമയത്ത് അത് വിരൽ ചൂണ്ടുന്നത് ഹോളിവുഡിൽ നിലനിൽക്കുന്ന വേർതിരിവുകളിലേക്ക് കൂടിയാണ്.
6: Touch someone like Chuck Bronson, or we could do Eastwood.
3: Guys.
2: റോക്കി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനും തിരക്കഥയ്ക്കുമുള്ള ഓസ്കാറിലേക്ക് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 10+ അക്കാദമിക് പുരസ്കാരങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുകയും 3 പുരസ്കാരങ്ങൾ തേടിയെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത് മാറ്റ് ഡിലൻ, അന്ന സോഫിയ റോബ്, പി ജെ ബൈൻ, ടോബി കെബൽ, ട്രേസി ലെറ്റ്സ്, ജയ് ഡുപ്ല, സ്റ്റീഫൻ ജെയിംസ്, കിക്കി സെറ്റോ, റോബൻ മോർഗൻ എന്നിവരാണ്.
3: I thought you said you could box.
5: I lied.
7: Let go of the head!
5: I'm an actor, goddammit. You always lie.
3: Yeah.
2: എന്തായാലും ഒരുപാട് കോൺട്രവേഴ്സി നിറഞ്ഞ ഒരു ട്രെയിലർ ആണ് ഇപ്പോഴാ റിലീസ് ആയിരിക്കുന്നത്. അതിന്റെ പേരാണ് ഐ പ്ലേ റോക്കി. റിയൽ ചെക്കിൽ ഇനി ചെറിയൊരു ബ്രേക്ക് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആർ ശ്രീ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: check.
1: It's everything cinema.
2: തന്റെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം നമ്മുടെ ദളപതി വിജയ് അവസാനമായിട്ട് അഭിനയിച്ച ജനനായകൻ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോവാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു സിനിമ റിലീസ് ആവാനായിട്ട് പോകുന്നത് കേട്ടോ. ജൂലൈ 23 ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്.
3: சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா?
2: ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിട്ട് വിലയിരുത്തപ്പെടുന്ന ജനനായകൻ വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രം എന്ന പ്രത്യേകതയും വഹിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ വിജയുടെ സിനിമാ യാത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സമാപനമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും. SSR എന്റർടൈൻമെന്റ്സ് ട്രാവൻകൂർ മലബാർ ഏരിയകളിലെ വിതരണവും കൊച്ചി വിതരണം IMP ഫിലിംസുമാണ് നിർവഹിക്കുന്നത്.
4: பொண்ணுகளுக்கு பயம் இருக்க கூடாது சார். விஜய புலி புலி மாதிரி வளர்க்கும். பஞ்ச் பஞ்ச் கம் ஆன் கம் ஆன் கம் ஆன். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல உண்ட கேள்வி போடுங்க.
2: ഈ സിനിമയിലെ പ്രധാന റോളുകളിലെ ബേബി ഡിയോൾ, പൂജ ഹെഗ്ഡേ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരീൻ, പ്രിയാമണി, മമിത തുടങ്ങി വമ്പൻ താരനിര തന്നെയാണ് അണിനിരന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സത്യൻ സൂര്യനാണ്. ആൻഡ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അനിരുദ്ധാണ് കേട്ടോ. അപ്പോ ഒരുപാട് നാളായിട്ട് മലയാള സിനിമാ പ്രേമികളും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ജനനായകൻ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം
5: I am coming.
4: மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. கொள்ளை அடிக்கிறதுக்கு
6: கொலை பண்றதுக்கு மாடா அரசியலுக்கு வரீங்க.
2: അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ റീൽസിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത റീൽസിക്കിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സഞ്ചാരി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരിയുമായിട്ട് ആ ഇന്നത്തെയും പോലെ തന്നെ ഈ ഒരു വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനുഷയാണ്.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
0: അപ്പം നമ്മൾ കൊല്ലം ജില്ലയിലെ തന്നെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഇന്നെന്തായാലും നമ്മൾ യാത്ര തിരിക്കാനായിട്ട് പോകുന്നത് കൊല്ലത്ത് തന്നെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു മാന്ത്രിക ഭൂമിയിലേക്കാണ്. പച്ച പുതച്ച കാടുകളും പാടിയൊഴുകുന്ന കാട്ടാറുകളും ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണുമൊക്കെ ഒത്തുചേരുന്ന ഒരു പ്ലേസ്, അതാണ് കുളത്തുപുഴ. തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിലാണ് കേട്ടോ ഈ ഒരു മനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കുളത്തൂപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക അവിടുത്തെ പുണ്യനദിയായ കുളത്തൂപ്പുഴയാറാണ്. കല്ലടയാറിന്റെ പ്രധാന ഉപനദിയായിട്ടുള്ള ഈ ഒരു പുഴയുടെ തീരത്താണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം. ഇവിടെ അയ്യപ്പൻ ബാലശാസ്താവാണ്, അതായത് ഉണ്ണി അയ്യപ്പൻ. ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്ന പുഴയിലെ മീനുകൾ ഇവിടെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. തിരുമക്കൾ എന്നാണ് ഈ മീനുകളെ ഭക്തർ വിളിക്കുന്നത്. മാത്രമല്ല ഈ മീനുകൾക്ക് ഭക്തർ നൽകുന്ന മീനൂട്ട് വഴിപാട് ഇവിടെ വളരെയധികം പ്രശസ്തമാണ്. ഇവിടുത്തെ മീനുകളെ ആരും പിടിക്കാറില്ല, അവ ദൈവത്തിന്റെ മക്കളായിട്ടാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. കേവലം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല കേട്ടോ കുളത്തൂപ്പുഴ. പ്രകൃതി സ്നേഹികൾക്ക് ഇതൊരു സ്വർഗമാണ് എന്ന് തന്നെ പറയാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ അഗസ്ത്യമല, ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വനമേഖലകളും ഇവിടെയുണ്ട്. പിന്നെ തനതായ കാട്ടുപൂക്കളുടെ സുഗന്ധവും അപൂർവ ഇനം പക്ഷികളുടെ നാദവും വൻമരങ്ങളും ഒക്കെ നിറഞ്ഞ കുളത്തൂപ്പുഴയിലെ വനങ്ങൾ പ്രകൃതിയുടെ വലിയൊരു കലവറയാണ്. ലോകത്തിൽ എവിടെയും മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കാത്ത ചെന്തുരുണി എന്ന അപൂർവ വൃക്ഷം കാണപ്പെടുന്ന ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ അതിരുകളും കുളത്തൂപ്പുഴയോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പ്രകൃതിയുടെ സംഗീതമൊക്കെ കേട്ട് മനസ്സ് നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാവുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കുളത്തൂപ്പുഴ. കാടും പുഴയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ ഒരു സ്ഥലം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinu veettil furniture o athu Malaysian trip o?
3: Ee paranjathu rendu orumichayalo.
2: Orumichayittano.
4: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.

ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കേവലം കാടും മലയും മാത്രമല്ല കേട്ടോ, അറിവിലും കുളത്തുപുഴ മുന്നിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഭരണഘടനാ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് എന്ന ചരിത്ര നേട്ടം നമ്മുടെ കുളത്തുപുഴയ്ക്കാണ്. ഇവിടുത്തെ 10 വയസ്സിന് മുകളിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രകൃതിയെ അടുത്തറിയാൻ കുളത്തുപുഴയിൽ വനം വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള ഫോറസ്റ്റ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാട്ടിലൂടെ നടന്നു പോകുന്ന അതേ വെളിച്ചവും ശബ്ദങ്ങളുമൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് പുനഃസൃഷ്ടിച്ച എക്സിബിഷൻ ഹാളുകളാണ് ഇവിടെ വന്നു കഴിയാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പ്രവർത്തിക്കുന്ന വെർച്വൽ സൂ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. മാത്രമല്ല മലയാളികളുടെ കാതുകളിൽ നിന്നും മലയടിക്കുന്ന ഒട്ടനവധി അനശ്വര ഗാനങ്ങൾക്ക് ഈണം പകർന്നു നൽകിയ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ജന്മനാട് കൂടിയാണ് കേട്ടോ കുളത്തുപുഴ. അദ്ദേഹത്തിന്റെ സംഗീതത്തിന് ആ കാട്ടുപൂക്കളുടെയും കാട്ടാറിന്റെയും വന്യമായ ഭംഗി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ദിനോസേഴ്സിന്റെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ജലാശയ വനങ്ങളാണ് മിസ്റ്റിക്ക സ്വാമ്പുകൾ. അതായത് ഒരുതരം കാട്ടുജാതി മരങ്ങൾ നിറഞ്ഞ ചതുപ്പ് നിലയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഇവയുടെ ഏറ്റവും വലിയ ഒരു ശേഖരം കുളത്തുപുഴ വനങ്ങളിലുണ്ട്. പിന്നെ ഇവിടുത്തെ സാമ്പത്തിക മേഖലയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് കേട്ടോ RPL എന്ന് പറയുന്നത്. അതായത് റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻസ് ലിമിറ്റഡ്. 1970കളില് ശ്രീലങ്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഇന്ത്യൻ വംശജരായിട്ടുള്ള അഭയാർത്ഥി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് തുടങ്ങിയിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു റബ്ബർ പ്ലാന്റേഷനുകളിൽ ഒന്നാണ് RPL എന്ന് പറയുന്നത്. 1960-70 കാലഘട്ടങ്ങളിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഖണ്ഡാര നായകയും ഒപ്പുവെച്ച ചരിത്ര പ്രസിദ്ധമായ ഇന്ദിരാ സിരിമാവോ കരാർ, ആക്ച്വലി ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേന്ദ്രം തന്നെ രൂപം കൊള്ളുന്നത്. ശ്രീലങ്കയിലെ തോട്ടം മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വംശജരായിട്ടുള്ള തമിഴ് തൊഴിലാളികൾക്ക് അവിടുത്തെ പൗരത്വം നഷ്ടപ്പെടുകയും അവർ അഭയാർത്ഥികളാകേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1972 ഭാരത സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമായിട്ടാണ് കേട്ടോ ഈ ഒരു റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻസ് ലിമിറ്റഡ് ആരംഭിക്കുന്നത്. പുനലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായിട്ടുള്ള റബ്ബർ എസ്റ്റേറ്റുകളിൽ ഒന്നാണ് കുളത്തുപുഴയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1300 ഹെക്ടറിലധികം റബ്ബർ തോട്ടങ്ങളാണ് ഇവിടെ വരുന്നത്. ശ്രീലങ്കയിൽ നിന്നും വന്ന 750 അധികം കുടുംബങ്ങളെയാണ് കേട്ടോ ഇവിടെ താമസിപ്പിക്കുകയും അവർക്ക് സ്ഥിരമായിട്ടുള്ള തൊഴിൽ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടും ഈ റബ്ബർ ടാപ്പിംഗ് ഫാക്ടറി ജോലികളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകൾ തോട്ടം മേഖലയിൽ പൊതുവെ ലയങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുളത്തുപുഴയിലെ മലയോര വനമേഖലകളിൽ ഉള്ളിലായിട്ട് ഇത്തരം ഒട്ടനവധി ലയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുളത്തുപുഴയിലെ സാംസ്കാരിക പശ്ചാത്തലത്തെ ഇത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ആക്ച്വലി കേരളത്തിലാണെങ്കിലും തമിഴ്നാട് സംസ്കാരവും ഭാഷയും ആചാരങ്ങളും തനിമയോടുകൂടി കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ വന്നു കഴിയാൻ കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഒരു മിനി തമിഴ്നാട് എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ന് ഇവിടെയുള്ളത് ശ്രീലങ്ക കണ്ട ഒന്നാം തലമുറയല്ല, മറിച്ച് നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള മലയാളം സ്വന്തം മാതൃഭാഷ പോലെ സംസാരിക്കുന്ന രണ്ടാം തലമുറയും മൂന്നാം തലമുറയുമാണ്. എങ്കിലും ഇന്നും ഇവരിൽ പലരും പൗരത്വരേഖകൾക്കും ജാതി സർട്ടിഫിക്കറ്റുകൾക്കും മറ്റും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് കഠിനമായിട്ട് പോരാടുന്നുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

മുളതൂപ്പുഴയുടെ പച്ചപ്പിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു വലിയ ചരിത്രം കൂടിയാണ് കാണുന്നത്. 1970s സ്വന്തം മണ്ണിൽ നിന്നും വേരൊറ്റു പോവുകയും പിന്നീട് കടൽ കടന്ന് ഇന്ത്യയിലെത്തുകയും ചെയ്ത ഒരു കൂട്ടം മനുഷ്യരുടെ വിയർപ്പിലും കണ്ണീരിലുമാണ് ഇവിടുത്തെ റബ്ബർ തോട്ടങ്ങൾ തഴച്ചു വളരുന്നത്. RPL അഥവാ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻസ് ലിമിറ്റഡ് എന്ന ഈ ഒരു സ്ഥാപനം ആക്ച്വലി വെറുമൊരു കമ്പനി മാത്രമല്ല, മറിച്ച് ശ്രീലങ്കയിൽ നിന്നും തിരിച്ചെത്തിയ ആയിരക്കണക്കിന് തമിഴ് സഹോദരങ്ങൾക്ക് ജീവിതവും പ്രതീക്ഷയുമൊക്കെ നൽകിയ ഒരു വലിയ അഭയകേന്ദ്രമാണ്. ഇനി കുളത്തൂപ്പുഴയിലെ കട്ടിലപ്പാറ പോലുള്ള ഉൾവനങ്ങളിൽ പ്രാചീന കാലത്തെ മനുഷ്യർ ആരാധന നടത്തിയിട്ടുണ്ടായിരുന്ന ഗുഹകളും പിന്നെ പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രാവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രാതീത കാലം മുതൽക്കേ തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് കേട്ടോ ഈ കാട്ടിലെ ശിലായുഗ ഗുഹകൾ. കുളത്തൂപ്പുഴ വനമേഖലയുടെ ഭാഗമായ കട്ടിലപ്പാറ എന്ന സ്ഥലത്താണ് ഈ ഒരു പുരാതന ശിലാഗുഹകളും ആരാധന അവശിഷ്ടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തിന്റെ അടയാളങ്ങൾ പേറുന്നവയാണ് കേട്ടോ ഇവ. പുരാവസ്തു ഗവേഷകരുടെ പഠനങ്ങൾ പ്രകാരം ഈ ഗുഹയ്ക്ക് ശിലായുഗത്തോളം പഴക്കമുണ്ട്. പ്രകൃതിദത്തമായിട്ട് രൂപം കൊണ്ട ഗുഹകളിൽ പിൽക്കാലത്ത് മനുഷ്യർ മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനായിട്ട് പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന അഭയ കേന്ദ്രങ്ങളായിരുന്നു ഇവ എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തമായ കോട്ടുകാൽ ഗുഹാക്ഷേത്രം പോലെ വലിയൊരു ഒറ്റപ്പാറയുടെ ഉള്ളിലേക്ക് കൊത്തിയെടുത്ത രീതിയിലാണ് കട്ടിലപ്പാറയിലെയും നിർമ്മിതികൾ. കംപ്ലീറ്റ് ആയിട്ട് മനുഷ്യനിർമ്മിതമായ ഗുഹകളല്ല എങ്കിലും പ്രകൃതിദത്തമായ പാറക്കൂട്ടങ്ങളെ ചെത്തിമിനുക്കി ആരാധനയ്ക്കായിട്ട് മാറ്റിയെടുത്തതിന്റെ അടയാളങ്ങൾ നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആദിമ മനുഷ്യർ പ്രകൃതിയെയും വനദേവതമാരെയും ആരാധിച്ചിരുന്നതിന്റെ തെളിവുകളും ഇവിടെയുള്ള ശിലകളിൽ കാണാൻ കേട്ടോ. പിൽക്കാലത്ത് വനവാസികളായ ഗോത്രവിഭാഗങ്ങൾ ഈ ഗുഹകളെ തങ്ങളുടെ പരദേവതമാരെയും കാട്ടുദൈവങ്ങളെയും ഒക്കെ പൂജിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റി. ഇന്നും ഈ വനമേഖലകളിൽ പ്രത്യേക പൂജകളും ആചാരങ്ങളും ഒക്കെ നടക്കാറുണ്ട്. സാധാരണ വിനോദസഞ്ചാരികൾക്ക് ഇവിടേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കില്ല. കട്ടിലപ്പാറയിലെ ഉൾവനങ്ങളിലൂടെ വനം വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ ട്രക്കിംഗ് നടത്തി വേണം ഇവിടെ എത്താൻ. വൻവൃക്ഷങ്ങളുടെ വേരുകളും കാട്ടുചെടികളും പടർന്നു കയറിയ ഈ ഗുഹകൾ കാണുമ്പോൾ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ച ഒരു അനുഭൂതിയാണ് കേട്ടോ ലഭിക്കുക. നമ്മൾ അങ്ങനെ പോയി പോയി നല്ല രീതിയിൽ പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മനുഷ്യർ വസ്ത്രം ധരിക്കാൻ പോലും തുടങ്ങാത്ത ശിലായുഗ കാലത്തേക്ക്. നമ്മുടെ കുളത്തൂപ്പുഴയിലെ കട്ടിലപ്പാറ എന്ന ഉൾവനത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത്തരമൊരു അത്ഭുത കാഴ്ചയാണ് കാണാൻ സാധിക്കുക. വൻമരങ്ങളും കാട്ടുലതാദികളും മൂടിക്കിടക്കുന്ന കട്ടിലപ്പാറയിലെ ശിലായുഗ ഗുഹകൾ, കാടിന്റെ വന്യതയ്ക്കുള്ളിൽ വലിയൊരു ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ഗുഹകളും ആരാധനാ മുദ്രകളും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ പൂർവികരായ മനുഷ്യർ വന്യമൃഗങ്ങളെ ഭയന്ന് ഒളിച്ചു താമസിച്ച പ്രകൃതിയെ ദൈവമായി കണ്ട് ആരാധിച്ച ഒരു മണ്ണ്. ചരിത്രത്തിന്റെ ഈ വലിയ തിരിശേഷിപ്പുകൾ ഇന്നും ആരും കാണാതെ ആ കാടിന്റെ കാവലിൽ കുളത്തൂപ്പുഴയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്.

0: പട്ടണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

കുളത്തൂപ്പുഴയിലെ മാട്ടുപെട്ടി എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്തേക്കാണ് അടുത്തതായി സഞ്ചാരിയുടെ യാത്ര. ഇൻഡോ സ്വിസ് ഹൈടെക് ഡയറി ഫാം. 1970s ഇന്ത്യയും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള സഹകരണത്തോടെ ആരംഭിച്ച ഈ ഒരു ഫാം പ്രകൃതി ഭംഗി കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. പച്ചപ്പുല്ലു മേയുന്ന പശുക്കളും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ സ്വിറ്റ്സർലൻഡിലെ ഒരു ഗ്രാമം നമ്മുടെ കുളത്തൂപ്പുഴയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സ്വിസ് സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഹൈടെക് ഡയറി ഫാം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരു നിമിഷം യൂറോപ്പിൽ എവിടെയോ എത്തിയെന്ന് കരുതിപ്പോകും. അത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ പുൽമേടുകളും കാഴ്ചകളും ഒക്കെ. പിന്നെ കുളത്തൂപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാരതീയപുരത്താണ് കേട്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ എണ്ണപ്പന തോട്ടങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത്. 10 ആണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള ആകാശത്തേക്ക് മുട്ടി നിൽക്കുന്ന 1000 കണക്കിന് എണ്ണപ്പനകൾ നിറഞ്ഞ ഈ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ഒരു കരീബിയൻ ദ്വീപിലൂടെ സഞ്ചരിക്കുന്ന അനുഭൂതിയാണ് നൽകുക. സിനിമയുടെയും ആൽബങ്ങളുടെയും ഒക്കെ പ്രിയപ്പെട്ട ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത്. ശരിക്കും പറഞ്ഞാൽ വരി വരിയായിട്ട് നിൽക്കുന്ന ഈന്തപ്പനകൾ നിറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമയിലെ ലൊക്കേഷൻ പോലെയുള്ള ഒരു സ്ഥലം അതാണ് ഭാരതീയപുരത്തെ ഓയിൽ പാം എസ്റ്റേറ്റ്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ലോങ് ഡ്രൈവ് പോകുന്നവർക്കും

ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു റെയിൽപാതയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച 13 കണ്ണറ പാലം ഇതിന്റെ വലിയൊരു ആകർഷണം കൂടിയാണ് കേട്ടോ. പർവ്വതങ്ങളും വനങ്ങളും തുരങ്കങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഈ റൂട്ടിൽ ട്രെയിൻ യാത്ര ചെയ്യുന്നത് സഞ്ചാരികളുടെ വലിയൊരു സ്വപ്നം കൂടിയാണ്. ഒരു വശത്ത് കൊടുങ്കാട്, മറുവശത്ത് അഗാധമായ താഴ്വര, ഇതിനിടയിലൂടെ

കാട്ടാറും മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന സാക്ഷരതാ ഗ്രാമം. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അപൂർവമായ ഫോറസ്റ്റ് മ്യൂസിയം, പിന്നെ റബ്ബർ തോട്ടങ്ങളുടെ വിയർപ്പ് മണക്കുന്ന ആർപിഎൽ എസ്റ്റേറ്റുകൾ, സ്വിസ് ഭംഗിയുള്ള ഡയറി ഫാം, അങ്ങനെ വിശേഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പറയേണ്ടി വരും നമ്മുടെ കുളത്തൂപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഏറ്റവും ആകർഷകവും ഭക്തി നിർഭരവുമായ ഒരു സവിശേഷത, അതാണ് തിരുമക്കൾ. അങ്ങനെ വിളിക്കപ്പെടുന്ന മീനുകളും അവയ്ക്കുള്ള മീനൂട്ട് വഴിപാടും. ആക്ച്വലി കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബാലശാസ്താവാണ് കേട്ടോ, അതായത് ഉണ്ണിയയ്യപ്പൻ. ഉണ്ണിയയ്യപ്പന്റെ കളിത്തോഴന്മാരായിട്ടാണ് ക്ഷേത്രത്തോട് ചേർന്നൊഴുകുന്ന കുളത്തൂപ്പുഴയാറിലെ ഈ മീനുകളെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഭക്തർ ആദരവോട് കൂടിയിട്ട് തിരുമക്കൾ, അതായത് ഭഗവാന്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവരെ കുറിച്ചുള്ള ഒരു പ്രധാന ഐതിഹ്യം കേൾക്കണോ, പറഞ്ഞുതരാം. പണ്ടൊരു പരദേശി ബ്രാഹ്മണൻ ഈ പുഴക്കരയിൽ ഇരുന്ന് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് 3 കല്ലുകൾ കൂട്ടി ഒരടുപ്പുണ്ടാക്കി. എന്നാൽ അടുപ്പ് കത്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതിലൊരു കല്ല് വല്ലാതെ അനങ്ങാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും കല്ലിന്റെ ഇളക്കം മാറാത്തത് കൊണ്ട് ദേഷ്യം വന്ന ആ ഒരു ബ്രാഹ്മണൻ കയ്യിലിരുന്ന തവി കൊണ്ട് ആ കല്ലിന്റെ മുകളിൽ ശക്തിയായി ഒരു കൊട്ടു കൊടുത്തു. പെട്ടെന്ന് ആ കല്ലിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. ഭയന്നു പോയപ്പോൾ ബ്രാഹ്മണൻ നോക്കുമ്പോൾ അതൊരു കല്ലല്ല, സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ വിഗ്രഹമാണ് എന്ന് മനസ്സിലായി. ഈ വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം കേട്ടോ. ഇന്നും വിഗ്രഹത്തിന്റെ തലഭാഗത്ത് ആ ഒരു മുറിപ്പാട് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ അശ്രദ്ധ കാരണം ഭഗവാൻ പരിക്കേറ്റതിൽ മനന്നൊന്ന് ബ്രാഹ്മണൻ അങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ ഉണ്ണിയയ്യപ്പനായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഭഗവാന്റെ മുറിവ് കണ്ട് വിഷമിച്ച പുഴയിലെ മീനുകൾ അങ്ങോട്ടേക്ക് നീന്തി വരികയും ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് മുട്ടുകുത്തുകയും ചെയ്തു. ഇത് കണ്ട് സന്തോഷിച്ച ഉണ്ണിയയ്യപ്പൻ ആ മീനുകളെ അനുഗ്രഹിക്കുകയും അവ തന്റെ തിരുമക്കളായിരിക്കണമെന്നും ഈ പുഴയിൽ അവരെ ആരും ഉപദ്രവിക്കില്ല എന്നും വരമരുളി. ഇതാണ് കഥ. ഉണ്ണിയയ്യപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ട് കേട്ടോ. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പൊരിയും മറ്റു പലഹാരങ്ങളും പുഴയിലെ മീനുകൾക്ക് നൽകുന്നതാണ് ആക്ച്വലി ഈ ഒരു ചടങ്ങ്. പലവിധ രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ഭക്തർ ഇവിടെ വന്ന് മീനൂട്ട് നടത്താറുണ്ട്. മീനുകൾക്ക് ഭക്ഷണം നൽകിയാൽ ഭഗവാൻ പ്രസാദിക്കുമെന്നും ജാതക ദോഷങ്ങൾ മാറുമെന്നാണ് വിശ്വാസം കേട്ടോ. മാത്രമല്ല ഭഗവാന്റെ മക്കളായതുകൊണ്ട് തന്നെ ഈ പുഴയിലെ മീനുകളെ ആരും പിടിക്കാറില്ല, കഴിക്കാറുമില്ല. അവ കംപ്ലീറ്റ് ആയിട്ടും സ്വാതന്ത്ര്യത്തോടുകൂടി പുഴയിൽ വളരുന്നു. മനുഷ്യരെ ഒട്ടും ഭയമില്ലാതെ ഭക്തർ വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പുഴക്കരയിലേക്ക് കൂട്ടത്തോടെ മീനുകൾ അടുത്തു വരുന്നത് കാണാൻ തന്നെ ഒരു വല്ലാത്ത ഭംഗിയാണ്. കോമൺ കാർപ്പ്, മഹാശീൽ തുടങ്ങിയിട്ടുള്ള ഇനത്തിൽപ്പെട്ട വലിയ മീനുകളാണ് ഇവിടെ പ്രധാനമായും കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ കഥകൾ കേൾപ്പിച്ചുറക്കിയ അമ്മൂമ്മമാരെ ഈ ഒരു കഥ കേട്ടപ്പോൾ ഓർമ്മ വന്നുവല്ലേ. അതുപോലെ മനോഹരമായ ഒരു ഐതിഹ്യ കഥയുറങ്ങുന്ന മണ്ണാണ് കുളത്തൂപ്പുഴ. അവിടുത്തെ ആറിൻകടവിലേക്ക് ചെന്നാൽ പുഴവെള്ളത്തിൽ തിളങ്ങുന്ന 100 കണക്കിന് വലിയ മീനുകളെ കാണാം. അവ വെറും മീനുകളല്ല, കുളത്തൂപ്പുഴയിലെ ഉണ്ണിയയ്യപ്പന്റെ സ്വന്തം കളിത്തോരന്മാരാണ്, അവിടുത്തെ തിരുമക്കൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: കേട്ടത് സത്യമാണ്, അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

പ്ലതുപുഴയാറിന്റെ തീരത്തുള്ള മനോഹരമായ ഒരു പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് അമ്പൻകടവ് റോക്ക് ഗാർഡൻ ആൻഡ് ഇക്കോ ടൂറിസം. വലിയ പാറക്കെട്ടുകളും അതിനിടയിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ വെള്ളവും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ സഞ്ചാരികൾക്കായിട്ട് കയാക്കിംഗ്, ചങ്ങാടയാത്ര എന്നിവയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുളത്തുപുഴയിൽ പോയി മീനൂട്ടം കഴിഞ്ഞ് നേരെ വിടാം അമ്പൻകടവിലേക്ക് കേട്ടോ. വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന തണുത്ത കാട്ടാറ്, അവിടെയൊന്ന് കാലു നനച്ചിരുന്ന് വനം വകുപ്പിന്റെ മുളച്ചെങ്ങാടത്തിൽ ഒരു റൈഡും കൂടി പോയാൽ ആഴ്ചയിലെ മുഴുവൻ സ്ട്രെസ്സും പമ്പ കടക്കുമെന്ന കാര്യം തീർച്ചയാണ്. കുളത്തുപുഴയുടെ മലയോര ഗ്രാമങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ചില മനോഹരമായ തൂക്കുപാലങ്ങളും ഉണ്ട് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ കാടിനും പുഴയ്ക്കും മുകളിലൂടെയുള്ള ഈ പാലങ്ങളിലൂടെയുള്ള നടത്തം സാഹസികതയും ഭംഗിയുമൊക്കെ നിറഞ്ഞ ഒന്നാണ്. പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് രാവിലെയുള്ള തൂക്കുപാലം യാത്രകൾ ക്യാമറ കണ്ണുകൾക്ക് വലിയൊരു വിരുന്നാണ് കേട്ടോ. അടിയിൽ ഇരമ്പിയൊഴുകുന്ന കാട്ടാറ്, മുകളിൽ നമ്മൾ നടക്കുമ്പോൾ ചെറുതായിട്ട് ആടി ഉലയുന്ന ഒരു തൂക്കുപാലം, ഓർക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലൊക്കെ തോന്നുന്നല്ലേ. കുളത്തുപുഴയിലെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് ഇവിടുത്തെ തൂക്കുപാലങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ കുളത്തുപുഴ വനമേഖലകൾ ചെന്നുരുണി വന്യജീവി സങ്കേതത്തോടും പെരിയാർ ടൈഗർ റിസർവിനോടും ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് വന്യമൃഗങ്ങളുടെ പ്രത്യേകിച്ച് കാട്ടാനകളുടെ ഒരു പ്രധാന സഞ്ചാര പഥമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ വനപാതയിലൂടെയുള്ള യാത്രകളിൽ ആനക്കൂട്ടങ്ങളെ ദൂരെ നിന്ന് കാണാൻ സാധിക്കും. കാടറിയണമെങ്കിൽ കാട്ടിലെ നിയമങ്ങളും അറിയണം. കുളത്തുപുഴയിലെ വനപാതകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ഒരു ഗജവീരൻ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല കേട്ടോ. കാരണം ഇത് അവരുടെ കൂടി സ്വന്തം വഴിയാണ്. കാടിനെ അറിഞ്ഞ, മൃഗങ്ങളെ ഉപദ്രവിക്കാതെ പ്രകൃതി ആസ്വദിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കുളത്തുപുഴ യാത്രകൾ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakkara Karunagappally
2: Yathrakal ini tension illade ningalude yathrakal kavashyamaya air ticketing visa service hotel reservation embassy attestation thudangiyavella kuranja chilavil easy aayi fly unique ilude fly unique travel and tours Kottarakkara
3: ningal endo manichayi parayune palaya kaalonnumalla കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: ആളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: Red Carpet, a day with your favorite celebrities. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം. റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

കുളത്തൂപ്പുഴയ്ക്ക് സമീപത്തുള്ള ആര്യങ്കാവിലും പുനലൂരിലുമുള്ള തൂക്കുപാലങ്ങൾ ദക്ഷിണേന്ത്യയിലെ തന്നെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ് കേട്ടോ. 1877 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പുനലൂർ തൂക്കുപാലത്തിന്റെ അതേ മാതൃകയിലുള്ള ചെറുപാലങ്ങൾ കുളത്തൂപ്പുഴയുടെ ഉൾഗ്രാമങ്ങളിലും കാണാൻ സാധിക്കും. കാട്ടുപുഴയ്ക്ക് കുറുകെ കെട്ടിയിട്ടുള്ള ഈ പാലങ്ങൾ ഗ്രാമീണരെ നഗരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ജീവനാഡി കൂടിയാണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഇരുവശത്തും വൻമരങ്ങൾ പടർന്നു നിൽക്കുന്ന പുഴയ്ക്ക് മുകളിലൂടെ ആടി ഉലഞ്ഞുള്ള നടത്തം, കുളത്തൂപ്പുഴയിലെ തൂക്കുപാലങ്ങളിലൂടെ നടക്കുമ്പോൾ താഴെ പാറക്കെട്ടുകളിൽ തട്ടിത്തെറിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് നമ്മുടെ മുഖത്തടിക്കും. ഫോട്ടോഗ്രാഫി ഭ്രാന്തന്മാർക്ക് ഇതിലും മികച്ചൊരു ലൊക്കേഷൻ വേറെ കിട്ടാനില്ല. പിന്നെ കുളത്തൂപ്പുഴ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് കേന്ദ്രമാണ് റോസ്മല. മുകളിൽ നിന്ന് നോക്കിയാൽ തെന്മല ഡാമിന്റെ പരന്നു കിടക്കുന്ന ജലാശയം ഒരു താമരപ്പൂവിന്റെ ആകൃതിയിൽ കാണാം. അതുകൊണ്ടാണ് ഇത് റോസ്മല എന്ന് പേര് വന്നത്. കന്യാകുമാരി വനമേഖലയോട് അതിരിടുന്ന ഈ പ്രദേശം എപ്പോഴും മഞ്ഞു മൂടി കിടക്കുന്ന ഇടം കൂടിയാണ് കേട്ടോ. ഒരു അടാറ് ഓഫ് റോഡ് റൈഡ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കുളത്തുപുഴയിൽ നിന്ന് നേരെ റോസ്മലയിലേക്കും വണ്ടി തിരിക്കാം. പരുക്കൻ കാട്ടുപാതകളും അതുമൊക്കെ കടന്ന് മലമുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാത്തിരിക്കുന്നത് ഭൂമിയിലെ ഒരു വലിയ സ്വർഗമാണ്. താഴെ തെന്മല ഡാമിന്റെ നീല ജലാശയം ഒരു റോസാപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. ശരിക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ. കുളത്തൂപ്പുഴ വനങ്ങളോട് ചേർന്നുള്ള ചെന്തുരുണി ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്കാണ്. ഒക്ടോബർ മാർച്ച് മാസങ്ങളിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് അപൂർവയിനം ചിത്രശലഭങ്ങളാണ് ഈ കാടുകളിലേക്ക് കുടിയേറുന്നത്. 1000 നിറങ്ങളുള്ള പൂമ്പാറ്റകൾ ഒന്നിച്ച് വട്ടമിട്ട് പറക്കുന്ന ഒരു കാട് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. ഏതോ ആനിമേഷൻ സിനിമയിലെ രംഗം പോലെ തോന്നുന്നില്ലേ? എന്നാൽ നമ്മുടെ കുളത്തൂപ്പുഴയിലെ ചെന്തുരുണി കാടുകളിൽ ചെന്നു കഴിഞ്ഞാൽ ഇത് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാം. പ്രകൃതി അതിന്റെ ചായക്കുട്ടികൾ മുഴുവൻ എടുത്ത് വരച്ചതുപോലെ ചിത്രശലഭങ്ങളുടെ ഈ മാന്ത്രിക ലോകം മിസ് ചെയ്യാതിരിക്കണം കേട്ടോ. കാടിന്റെ വന്യതയും പുഴയുടെ സംഗീതവും ശിലായുഗത്തിന്റെ നിഗൂഢതയും ഒക്കെ ഒരുപോലെ ശ്വസിക്കുന്ന നാട് കൊല്ലത്തിന്റെ പച്ചപ്പായിട്ടുള്ള കുളത്തൂപ്പുഴയിലൂടെയുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. Keep on listening to us from 19 Nadinoppam Natarkoppam. It's me RJ Anusha signing off.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: രഹസ്യവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചുവരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
0: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ ഏഴോം വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചികാ പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
0: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: You are listening to back-to-back songs on Asra FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

റെഡ് കാർപ്പറ്റ് എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ എഫ് എം 90 കേൾക്കാം. റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Good evening. Welcome to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് വോയിസുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന അഭിനയവും എഴുത്തും സംവിധാനവും എല്ലാം തനിക്ക് വഴങ്ങും എന്നിതിനോടകം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ കലാകാരനാണ് കേട്ടോ. ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച, പ്രത്യേകിച്ച് നമ്മുടെ ഷൈൻ ടോൺ ചാക്കോയുടെ വോയിസ് വളരെ ഗംഭീരമായിട്ട് അനുകരിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച എബിൻ ജോയ്സൺ. എബിൻ, വെൽക്കം ടു ദി ഷോ.
2: താങ്ക് യു, താങ്ക് യു.
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: ഇങ്ങനൊക്കെ പോണു.
1: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് അപ്പനമ്മ, അനിയൻ, അനിയത്തി, അമ്മാമ പിന്നെ ഞാനും.
1: എബിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാമില്, നമ്മുടെ ഷൈൻ ടോൺ ചാക്കോയുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. 1 മില്യൺ വ്യൂസ് കടന്ന ഒരു വീഡിയോ കൂടിയായിരുന്നു. അപ്പോ ശരിക്കും എങ്ങനെയായിരുന്നു ഈ ഒരു മിമിക്രി ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ആ ഒരു ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ?
2: അത് എനിക്ക് മെയിൻ ആയിട്ട് സിനിമയാണ് ഇഷ്ടം. സിനിമയിൽ അഭിനയിക്കുക, നായകനാവാന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് മിമിക്രി തുടങ്ങിയത്, നമുക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കൊറോണ ടൈം ആയിരുന്നപ്പോ കുറച്ച് യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് അങ്ങനെ സഞ്ജുമാര ടീച്ചർ
1: ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
2: ആ ടൈമില് നിങ്ങൾ മകേഷ് കുഞ്ഞുമോൻ അറിയോ?
1: അറിയാം, പിന്നെ അറിയാം, ഒരുപാട് വോയിസുകൾ ചെയ്യുന്ന ഒരാളാണ്. അതെ,
2: അതെ. അപ്പൊ ആള് തന്നെ ഗ്രൂപ്പിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഷൈൻ ടോൺ ചാക്കോന്റെ അന്ന് ട്രെയിലർ ഇറങ്ങിയപ്പോ വെറുതെ ഇമിറ്റേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടു. അപ്പൊ ഞാനിത് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ച് ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പെട്ടെന്നാണ്, മറ്റേ ഞാൻ സൗണ്ട് പഠിച്ചെടുത്തതിൽ പെട്ടെന്ന് എനിക്ക് കിട്ടിയ സൗണ്ട് ആണ് ഷൈൻ ടോൺ ചാക്കോന്റെ സൗണ്ട്.
1: അങ്ങനെ പെട്ടെന്ന് കിട്ടിയ ഒരു വോയിസ് ആയിരുന്നു അല്ലേ?
2: അതന്നെ, അതന്നെ.
1: അത് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് കോമഡി ഉത്സവത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് കരിയറിൽ എത്രത്തോളം വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്ന് ഇബിന് തോന്നുന്നുണ്ട്?
2: അത് നമ്മള് എനിക്ക് കോമഡി ഉത്സവം എന്ന് പറയുന്നത് എനിക്ക് പോണെന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടില് ഇപ്പൊ ക്ലാസ്സുകളായിരുന്നു, നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് അങ്ങനെ പോവാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടുകാരെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ഓഡിഷന് പോയി. ഫസ്റ്റ് ഓഡിഷന് പോയപ്പോ നമുക്ക് ഗ്രൂമേഴ്സ് മാത്രമായ കാരണം ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സൗണ്ട് എടുത്തു. പക്ഷെ അത് എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചു, നമുക്ക് എപ്പിസോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനാണ് ഈ പുതിയ ഡയലോഗാണ് പഠിച്ചത് അവിടെ അവിടേക്ക് പോകാൻ വേണ്ടിട്ട്. ഷൈൻ ടോൺ ചാക്കോന്റെ അവിടെ എത്തിയിട്ടാണെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് ഡയലോഗ് പറഞ്ഞ് ആകെ തെറ്റി. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീണ്ടും ഗ്രൂമിങ്ങിന് കയറി. വീണ്ടും തെറ്റിട്ട് എന്റെ അടുത്ത് രാജേഷ് കടന്നറാന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു, വേണം നീ നന്നായി ചെയ്യുന്നല്ലോ, എന്ത് പറ്റി? എന്നിട്ട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. എന്നിട്ട് അവിടുന്ന് അങ്ങനെ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ആണെങ്കിൽ നമ്മളാണെങ്കിൽ കൂട്ടുകാരന്മാരോട് എല്ലാവരോടും പറഞ്ഞു പോയി, എടാ ഞാൻ അങ്ങനെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കാണുന്നത് പിറ്റേ ദിവസം ഞാൻ നാട്ടിലെത്തി. അതുകഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻ ആയപ്പോ അങ്ങനെ വെറുതെയിരുന്നപ്പോ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം. അന്ന് ഞാൻ വോയിസ് ഇമിറ്റേഷൻ ചെയ്ത, പക്ഷെ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് സ്പോട്ട് ഡബ് ചെയ്യാനായിരുന്നു. അങ്ങനെ സ്പോട്ട് ഡബ് ചെയ്യാൻ പോയിട്ട് അവിടെ സ്പോട്ട് ഡബ് ചെയ്തു അന്നായിരുന്നു. സ്പോട്ട് ഡബ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോ പിന്നെ നാട്ടുകാർ ചോദിക്കില്ല, ഇനി എന്നാ പോണേ, ഇനി അടുത്ത പ്രോഗ്രാമൊക്കെ ചോദിച്ചറിയും. അങ്ങനെ അടുത്ത പ്രാവശ്യം ഞാൻ വോയിസ് ഇമിറ്റേഷനിലെ പോയെ. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഷൂട്ട് ഞായറാഴ്ച ആയിരുന്നു. ശനിയാഴ്ച നമ്മളിങ്ങനെ നിറഞ്ഞിരിക്കുക. ആ ടൈമില് സ്റ്റുഡിയോയിൽ കിടന്ന് ഇറങ്ങുമ്പോ തന്നെ അഭിലാഷ് മല്ലിശ്ശേരി പറഞ്ഞ ഗ്രൂമിങ് ചെയ്യുന്ന ചേട്ടനാ, ആളെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നാളെ ഷൈൻ ടോൺ ചാക്കോ വരുന്നുണ്ട്, നീ വേണമെങ്കിൽ പോയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അതുകൊണ്ട് പിന്നെ കോളേജില് ഞാൻ ഫസ്റ്റ് ഇയറില് എന്ന് വെച്ചാൽ സൈൻ ടോൺ ചാക്കോ പഠിച്ച കോളേജിൽ തന്നെയാണ് ഞാൻ അഡ്മിഷൻ എടുത്ത് അവിടെ തന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോ വീണ്ടും ഒരു അവസരം സൈൻ ടോൺ ചാക്കോന് മുന്നിൽ ചെയ്യാൻ കിട്ടി കോളേജിൽ വെച്ചിട്ട്.

0: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
1: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം ഡോട്ട് പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
1: YS ഉള്ളപ്പോൾ വൈ വറി.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിൽ ഉള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.

0: കാർപ്പറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആക്ടറും റൈറ്ററും ഡബിംഗ് ആർട്ടിസ്റ്റും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള എബിനാണ് കേട്ടോ. ഇതിപ്പോ ആദ്യമായിട്ട് സ്റ്റേജിലൊക്കെ ചെയ്തു, അത് ടി വിയിലൊക്കെ വന്നപ്പോ വീട്ടുകാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു?
2: വീട്ടുകാർ ഭയങ്കരായിരുന്നു. വീട്ടിലാണെങ്കിലും അപ്പനമ്മയും പുറത്തു പോകുമ്പോ ഇപ്പോ നാട്ടിലാൾക്കാര് ആ മറ്റേ ഞാന് അമ്മയെ അങ്ങനെ പറയുമ്പോ അവർക്ക് ഒരു ഇതായിരിക്കും, ഭയങ്കര പ്രൗഡ് പോലെ.
1: സ്ക്രീനിൽ കാണുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമാണ്.
2: ആ സന്തോഷം തന്നെയാണ്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഷൈൻ ടോം ചാക്കോടെ ഒരു വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാമോ?
2: ആ ഷൈൻ ടോം ചാക്ക് ഇപ്പൊ ലൈവില് ഇപ്പൊ വന്നിട്ട് പോലെ
1: എനിക്ക് ഉഷാറുകുറവൊന്നുമില്ല, ഫുൾ ഓൺ ഫുൾ പവർ
2: ആയിട്ടായിരിക്കുന്നത്.
1: ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു തോന്നുന്നു, ചേട്ടൻ തിരക്കാന്ന് തോന്നുന്നു.
2: അതിനിപ്പോ എന്റെ കമന്റിന്റെ അടിയിൽ മൊത്തം എന്താണ് അടിച്ചത്, ആണ് കിട്ടുമെന്നാണ് ഫുള്ള് ചോദ്യം. അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ?
1: ഇപ്പൊ പുതിയ വല്ല ഷൂട്ടൊക്കെ ഉണ്ടോ?
2: ആ ഇപ്പൊ ഒരുപാടും കോട്ടയം ബെൽറ്റിലുണ്ട്, ആസിഫ് വിക്കിയുടെ കൂടെ കൊറേ നമുക്ക് രസം എന്താ ചെയ്യണം.
1: ഓക്കെ, മുഴുനീളൻ കഥാപാത്രമാണോ അതിനകത്ത് ഷൈൻ ചേട്ടാ?
2: നല്ല അടുത്ത പടം ചെയ്യുന്നു.
1: നമുക്കൊരു ചെറിയ റോള് തരുമോ ചേട്ടാ? നമുക്കൊരു ചെറിയ റോളൊക്കെ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് എബിൻ ചെയ്യാറുള്ളത് പൊതുവെ?
2: നമ്മള് കൂടുതലും ഇപ്പോ ഷൈൻ ടോം ചാക്കോനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ ഇന്റർവ്യൂസ് ആണ് ഞാൻ കൂടുതലും കാണാറ്. ഇപ്പൊ നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ടെന്ന് വിചാരിക്കും എപ്പോഴും കൂടെ. ആ കൂട്ടുകാരൻ്റെ കൂടെ നടക്കുമ്പോ കൂട്ടുകാരന്റെ സ്വഭാവവും അവന്റെ സംസാരീതി എല്ലാം നമ്മൾ പഠിക്കും. അതേപോലെ ഞാൻ ഇന്റർവ്യൂ നമ്മൾ അവരുടെ കുറെ വീഡിയോസും അവർ ചെയ്യുന്ന പെരുമാറ്റം എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടറിലേക്ക് പോയിട്ട് അങ്ങനെ കൗണ്ടിലേക്ക് വരാണ് ചെയ്യുക.
1: ഓക്കെ, ഇപ്പോ നമ്മുടെ ഷൈൻ ടോം ചാക്കോയെ കൂടാതെ വേറെ ആരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്? ഇപ്പൊ ഹാഷറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ഫസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ കൂടാതെ ആരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്?
2: ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത് എടുത്ത സൗണ്ട് ആണ് ശ്രീനാഥ് ഭാസ്കരുടെ സൗണ്ട്.
1: ഓക്കെ,
2: അപ്പൊ ഭയങ്കര ഇവിടുന്ന് എങ്ങനെ ഈ സൗണ്ട് എങ്ങനെ പിടിച്ചാലാണോ അതോ പിടിച്ചാലാണോ എങ്ങനെയാന്ന് സൗണ്ട് കിട്ടുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് കഴിച്ച് തിരിച്ചു പിടിച്ചാലാണ് സൗണ്ട് വരാന്നുള്ളത് പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ അല്ലി രാമേന്ദ്രൻ എന്ന സിനിമയില് ഒരു ഡയലോഗ് ഞാൻ ചെയ്യാം.
1: ഓക്കെ പറഞ്ഞു.
2: കുടുക്കൂഴുവെന്ന ഗ്രാമത്തിനുള്ള ആൻസർ മനസ്സിലായില്ലേ? നല്ല മഴയും നല്ല പുഴയും പല കാടുകള ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ വന്നത്. ആ പുഷ്പാങ്കറും എംപി ആയിരുന്നു നമ്മുടെ കളക്ടർ. കാരണം റാമി ഇനി ഇങ്ങോട്ട് സംസാരിക്കാളെ, ഈ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യൂലേ, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ബാങ്കിൽ ചോദിച്ചു പോകാൻ നമുക്കൊന്നും. ശശി തരൂരിൽ ഇംഗ്ലീഷായി വന്നേക്കാ ഐ എസ് താണ ആദ്യമായിട്ടാണ് ഇവിടെ എത്ര പേര് ഐ എസ് എടുത്തിട്ടുണ്ട്? പണ്ടൊക്കെ വിചാരണ്ടാ ബാബു ജോസ്കോബാലിന്റെ ഇത്ര ചാറാ താങ്ങോട്ട് വാ, ഇത് തൊടാൻ പറ്റുമോ നോക്ക്. ഞാൻ വായത് വീണ്ടും ഇവിടെ നിൽക്കുന്നു, ഇങ്ങോട്ട് വാ, ഇത് ഓമസ് തൊടാൻ പറ്റില്ല നിൽക്കുന്നു.
1: ഓക്കെ സൂപ്പർ, അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. എത്ര ടൈം എടുക്കാറുണ്ട് ഇതൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ഓക്കെ ആക്കാനായിട്ട്?
2: ഇത് നമ്മള് കൂടുതലും ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഇവരെ സൗണ്ട് ഒന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ആണ് ഇന്ന് മെയിൻ ആയിട്ട്, പിന്നെ ഒബ്സർവേഷൻ ആണ് നമുക്ക് ഈ സൗണ്ട് കിട്ടാളെന്ന്. ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ചക്കും പിടിക്കും ഇത് ഏകദേശം ഒന്ന് സെറ്റായി വരാൻ.
1: ഒരാഴ്ചയൊക്കെ എടുക്കുമല്ലേ ഇത് നോക്കിയാവാനായിട്ട്?
2: ചില സൗണ്ട് ഇപ്പൊ നമ്മുടെ സൗണ്ടിൽ തന്നെ സിമിലർ ആയിട്ടുള്ള കുറെ നടന്മാര് ശബ്ദം ഉണ്ടാവും, അപ്പൊ നമുക്ക് പെട്ടെന്ന്
1: കിട്ടും. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ ഷൈൻ ടോം ചാക്കോടെ വോയിസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ?
2: കോളേജിലിപ്പോ ഷൈൻ ടോം ചാക്കോന്ന് വിളിക്കാറ്.
1: ഓക്കെ, അപ്പോ കോളേജിൽ ഒരു ചെറിയ രീതിയിലുള്ള ഷൈൻ ടോം ചാക്കോ ആണല്ലേ?
2: അതെ അതെ അതെ.
1: പുള്ളിയുടെ സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണോ?
2: ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് വെച്ചാൽ അപ്പൻ പണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ സിനിമ വയ്ക്കുമ്പോ അപ്പൻ പെൺ ഡ്രൈവറിൽ ഒരു പടം കയറ്റി കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചത് ഈ പുതിയ പടം, അപ്പോ അപ്പം പറഞ്ഞു ഒരാള് ഹനീബീല് മറ്റേ ചുരുളുമുടിക്ക് ആയിട്ട് മുടി അധികമായിട്ട് ബാലു വർഗീസിനെയാണ്
1: പറയണത്.
2: മെയിൻ ക്യാരക്ടർ ആരാ? അപ്പൊ പുതിയ ചെറുക്കനാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയാണ് അന്ന് ആ ഇതിഹാസം എന്ന് പറഞ്ഞ പടം ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭീഷ്മപർവ്വം കുറിപ്പ്, അപ്പൊ അന്നൊന്നും ഇങ്ങനെ ആളുടെ സൗണ്ട് എടുക്കാൻ പറ്റുന്നോ കാണാൻ പറ്റുന്നോ പറ്റുന്നോ എനിക്കറിയില്ല. അങ്ങനെ അതൊരു ഭയങ്കിട്ട്
1: പിന്നെ ഇപ്പോ നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ.
2: അതൊരു വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ
1: വിളിച്ചു നോക്കി. ഓക്കെ
2: വിളിച്ചു നോക്കി. അപ്പൊ ആള് പറഞ്ഞോടാ ഞാൻ സ്റ്റോറി ഇടാം, സ്റ്റോറി ഇടാം, സ്റ്റോറി ഇട്ട പോരൊക്കെ പറഞ്ഞു. ആ അവ സ്റ്റോറി ഇട്ടാൽ മതി, പക്ഷെ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് 24 മണിക്കൂർ അതിന് പോവുമല്ലോ. എന്നിട്ട് ഞാൻ എന്തായാലും ഇടയിരിക്കുന്നു വിചാരിച്ച് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോ ആള് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട്.
1: ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറയാലോ, കണ്ടോടാ ഷൈൻ ടോൺ ചാക്കോ എന്നെ ഫോളോ ചെയ്യുന്ന സ്റ്റൈലൊക്കെ പറയാലോ.
2: അതെ അതെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. Red Carpet-il ente kooda join cheyidirikkunnathu dubbing artistum, mimicry artistum, actorum, writerum okke aayittulla Ebin aanu. ഇപ്പോ ഷോർട്ട് ഫിലിമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ബ്രത്ത് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് മുതലാണ് ഈ അഭിനയിക്കണം എന്നുള്ളൊരു താല്പര്യം വന്നിട്ടുണ്ടായിരുന്നത്?
2: എനിക്ക് മെയിൻ ആയിട്ട് അഭിനയമായിരുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ എത്തണ്ടേ, പെട്ടെന്ന് പോയിട്ട് അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ മിമിക്രി തുടങ്ങി. ഏകദേശം കുറച്ച് കണക്ഷനൊക്കെ ഒപ്പിച്ചപ്പോ ഇതിന്റെ എങ്ങനെയാണ് കാര്യങ്ങള്, ഷോർട്ട് ഫിലിം എടുക്കുന്ന എങ്ങനെയാണ്, അങ്ങനെ കഥ എഴുതി കോളേജിലുള്ള കൂട്ടുകാരനും കൂടിയിട്ട് ചെയ്ത ഷോർട്ട് ഫിലിമാണ് ലാസ്റ്റ് ബ്രീഫ്.
1: എങ്ങനെയായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ആ ഒരു കഥ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയായിരുന്നു?
2: എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും രാവിലെ ഷൂട്ട് ചെയ്യുന്നതിനും എളുപ്പമായിരിക്കും നൈറ്റ് ഒരു ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ടാവില്ല, ലൈറ്റിംഗിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ത്രില്ലർ എന്ന രീതിയിൽ പെട്ടെന്ന് ആൾക്കാരെ പിടിച്ചു നിർത്താനും പെട്ടെന്ന് ഒരു കഥ കൊണ്ടുവരാനും എളുപ്പം ത്രില്ലർ ഒക്കെയാണ്. പിന്നെ നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഒരു കോമഡി കഥ എഴുതാന്നുള്ളത്.
1: എന്ന
2: രീതിയിൽ നമുക്ക് ഇങ്ങനെ സാധനം ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത ഷോർട്ട് ഫിലിമാണ് ഇതിൽ അസ്മൃത്. അങ്ങനെ
1: ഏതൊക്കെ ടൈപ്പ് ഓഫ് ജോണേഴ്സ് എഴുതാനായിട്ടാണ് ഇഷ്ടം?
2: എനിക്കിഷ്ടം കോമഡി എന്നൊക്കെ നമ്മുടെ പഴയ പടങ്ങള് പറയുമ്പോ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, കൊറേ കാസ്റ്റിംഗ് വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
1: ഓക്കെ,
2: എല്ലാവർക്കും ഭയങ്കരമായിട്ട് കോമഡി ആയിരിക്കണം, എന്നുവെച്ചാൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം,
1: ചിരിച്ചോണ്ടിരിക്കണം, ആൾക്കാർക്ക് കാണുമ്പോ സന്തോഷം തോന്നണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് പലതരത്തിലുള്ള സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. ത്രില്ലർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, റൊമാൻറ്റിക് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കോമഡി സിനിമ ഇറക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
2: അത് മെയിൻ ആയിട്ട് നമ്മുടെ മറ്റേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കഥകളാണ് ഏറ്റവും രസം. എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഇവിടെ പറയണ തമാശകള്, നാട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങള് അങ്ങനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതുമ്പോ അത്, പക്ഷെ പിന്നെ കയ്യിലിരിക്കുന്നത് അഭിനയിക്കുന്നവരുടെ ആ ഒരു രീതിയും അനുസരിച്ചിരിക്കും ആ കോമഡി വർക്കാവുന്ന രീതി.
1: ഓക്കെ, ഇപ്പോ ഒരു ആക്ടർ എന്ന നിലയിൽ, ആക്ടർ എന്ന് വിളിക്കാലോ, അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം റോൾ എന്തായിരിക്കും സിനിമയിലേക്ക് പോവാണെങ്കിൽ?
2: അത് വില്ലൻ വേഷമാണ് എനിക്ക് ഇഷ്ടം.
1: വില്ലൻ വേഷമാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ഭാവിയിൽ ഒരു ഒരു നല്ല തകർപ്പൻ വില്ലൻ ആയിട്ട് കാണാൻ പറ്റും, കാണാൻ പറ്റട്ടെ. ഇപ്പൊ മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രം ഏതായിരിക്കും?
2: മലയാളത്തിൽ വില്ലൻ കഥാപാത്രം
1: ണല്ലോ, ഒരു മാറ്റവും ഇല്ല. തമിഴിലാണെങ്കിലോ?
2: തമിഴിലാണെങ്കിൽ അയ്യോ, തമിഴിലാണ് കൊറേ പേരുണ്ട്,
1: കൊറേ പേരുണ്ട്, ഒരാളെ പറയാൻ പറ്റില്ല അല്ലേ.
2: എന്നാലും എനിക്ക് വില്ലൻ അഭിനയിക്കുകയാണെങ്കിൽ വിജയ് സേതുപതി.
1: ഓക്കെ, വിജയ് സേതുപതി നായകനായിട്ടും വില്ലനായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നല്ലോ.
2: നായകനും വില്ലനും ചെയ്യാറുണ്ടാവും.
1: യെസ്, അപ്പോ മിമിക്രി ആർട്ടിസ്റ്റും ഡബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള എബിൻ ജോയ്സൺ ആണ് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത്. ഡബിംഗ് വിശേഷങ്ങളും അതുപോലെ തന്നെ മിമിക്രി വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആക്ടറും റൈറ്ററും ഡബിംഗ് ആർട്ടിസ്റ്റും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള എബിനാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ മലയാളത്തില്?
2: മലയാള സിനിമ
1: ഓക്കേ. മമ്മൂക്കയുടെ ഫാനാണ്. അപ്പൊ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് വേണ്ടി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്?
2: മമ്മൂട്ടി ഞാനും ഫ്രണ്ടും കൂടി ക്ലാസ് പോയി കണ്ടവരാണ് ഭ്രമയുഗം.
1: ഓക്കേ. ആ
2: ഇഷ്ടപ്പെട്ടു
1: അല്ലേ? മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഇപ്പൊ മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്?
2: മമ്മൂട്ടിയുടെ ഇഷ്ടപ്പെട്ട പടം അത്
1: മൊത്തത്തിൽ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. എന്നാലും നമുക്ക് ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ കാണുമല്ലോ.
2: കഥ പറയുമ്പോൾ
1: ഓക്കെ. മമ്മൂക്കയുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ?
2: പാളിപ്പോയി.
1: അതുകൊണ്ട് പിന്നെ വിട്ടുകൊടുത്തു അല്ലേ?
2: അതില്
1: കിട്ടും. ഇപ്പൊ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കത് വിടാം. ഓക്കെ. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഡിറക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു ഡിറക്ഷൻ എന്ന വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ ശരിക്കും എന്തായിരുന്നു മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നത്? മിമിക്രി പോലെ, മിമിക്രി ഈസി അല്ല, പക്ഷെ ഡിറക്ഷൻ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഇപ്പം എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം ആസ് എ ഡിറക്ടർ?
2: ഡയറക്ടർ എന്ന് പറയുമ്പോ നമ്മള് ഇതിന്റെ ഓറിജിനൽ ആളാണല്ലോ. നമുക്കിപ്പോ കാസ്റ്റിന്റെ കാര്യമായാലും ഇപ്പോ ടൈമിംഗ് ഒക്കെ മറ്റേ സമയം ഇതിന് പ്രധാനമാണ്. മറ്റേ നമുക്കിപ്പോ ഒരു ഇന്ന സ്ഥലത്തിന്റെ ഷൂട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ ടൈമിൽ വരും വേണം, നമുക്ക് ആ ടൈമിൽ എടുത്ത് തീരും വേണം. ടൈമും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് ഈ ഡയറക്ഷനൊക്കെ നോക്കുമ്പോ. പിന്നെ നമ്മള് ബഡ്ജറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ബാക്കിയുള്ള ഗ്രൂപ്പിന്റെ കാര്യങ്ങളും എല്ലാം നോക്കേണ്ടത് ആളുടെ കടമയാണോ?
1: കടമയാണ്, അതെ തീർച്ചയായിട്ടും.
2: അപ്പൊ കുറച്ച് പിന്നെയും എളുപ്പം മിമിക്രിയായിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളിന്നല്ലോ, ബാക്കിയുള്ള ആൾക്കാരെ കാര്യം നോക്കേണ്ട
1: ആവശ്യമില്ല.
2: അതെ,
1: ഡയറക്ഷൻ ആവുമ്പോ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ നോക്കണം, അതൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ടോ നോക്കണം. പക്ഷെ മിമിക്രി ആവുമ്പോ നമ്മൾ എല്ലാം നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ കാര്യം മാത്രം നോക്കിയാ മതി.
2: പക്ഷേ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ ഡയറക്ഷൻ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഇതിന്റെ ഒരു പിടിക്കുമ്പോൾ ഒരു സൗണ്ടാവില്ല. പക്ഷെ ഇതിന്റെ ഒരു ഔട്ട് കിട്ടി ബാക്കിയുള്ള റെസ്പോൺസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഒരു പ്രൗഡാണ്.
1: ഇപ്പൊ ലാസ്റ്റ് ബ്രത്ത് ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: അതിന്റെ റെസ്പോൺസ് അടിപൊളിയായിരുന്നു. മറ്റേ അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു, മറ്റേ ഒരു സെക്കൻഡ് പാർട്ടിക്ക് ഒരു ക്യൂ കൊടുത്തിട്ടാണ് പറഞ്ഞു നിർത്തിയതായിരുന്നത്. സെക്കൻഡ് പാർട്ടിൽ നിന്ന് എന്താവും മറ്റുള്ള കുറെ റെസ്പോൺസ് ഉണ്ടായിരുന്നു.
1: ആൾക്കാർ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. Red Carpet il ente kooda join cheyidirikkunnathu dubbing artistum mimicry artistum actorum writerum okke aayittulla Ebin aanu. ഇപ്പൊ ഈ ഒരു മിമിക്രി അഭിനയം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഏതായിരിക്കും?
2: ഞാൻ ആദ്യം മിമിക്രി ചെയ്ത് പിന്നെ ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ തുടങ്ങിയപ്പോ മിമിക്രി എന്ന് പറയുമ്പോ അവനെ കൂട്ടുകാരന്മാരുടെ ഇടയിലൊക്കെ ഭയങ്കര ഒരു തമാശ രീതിയാണ്.
1: അതെ അതെ,
2: ഞങ്ങൾ ഡയറക്ഷൻ ചെയ്യുമ്പോ നമുക്ക് പല ജോണറിലുള്ള ആ ഒരു ജോണർ സിസ്റ്റം, ചിലപ്പോ റൊമാന്റിക് ചെയ്യുമ്പോ അതിന്റെ രീതിയിൽ നമ്മൾ ഡൗട്ട് കൊടുക്കുമ്പോ ചിലവർക്ക് കണക്റ്റാവും ചിലവർക്ക്
1: കണക്റ്റാവില്ല.
2: അങ്ങനത്തെ
1: ഫാമിലി എന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു മിമിക്രി ഫീൽഡിലേക്ക് എത്തിയ സമയത്ത്?
2: മിമിക്രി തുടങ്ങുമ്പോ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ആൾക്കാര് മറ്റേ എല്ലാ ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് എത്തുന്നുണ്ട്, എല്ലാവരും നമ്മൾ അറിയുന്നുണ്ട്, വീട്ടുകാർക്കായാലും അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ മിമിക്രി നല്ല നല്ല സൗണ്ട് എടുക്കുമ്പോ നല്ല റെസ്പോൺസ് ആണ് വീട്ടിലൊക്കെ.
1: ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ പറയൂല്ലോ, ഞാൻ വീഡിയോ കണ്ടായിരുന്നു, ഷൈൻ ടോം ചാക്കയുടെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടു, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റിലേറ്റീവ്സ് ഒക്കെ പറയാറുണ്ടായിരുന്നോ?
2: ആ പറയാറുണ്ട്.
1: അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണല്ലേ?
2: ഭയങ്കര സന്തോഷമാണ്. നല്ലത് പറയണു എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷിക്കാലോ.
1: അതെ, അവർക്കിടയിൽ നമ്മളൊരു സ്റ്റാർ ആയിട്ട് നിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ?

0: റെഡ് കാർപെറ്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി.
1: യെസ്, ഇങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആക്ടറും റൈറ്ററും ഡബിംഗ് ആർട്ടിസ്റ്റും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള എബിനാണ് കേട്ടോ. വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഇതിനോടകം തന്നെ ഫേസ് ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു?
2: ഇപ്പൊ തന്നെ നോക്കുമ്പോ പണ്ടൊക്കെ മിമിക്രി എന്ന് പറയുമ്പോ ദിലീപേട്ടൻ, ജയറാമേട്ടൻ അങ്ങനെ സിനിമയിലേക്ക് എത്താൻ കുറച്ചും കൂടി സാധ്യത കൂടുതലായിരുന്നു. ഇപ്പൊ എന്ന് പറയുമ്പോ ഫുള്ള് റീൽസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആശയങ്ങള് ഉള്ളവര് സിനിമയിലേക്ക് എത്തുന്നുണ്ടല്ലോ. ഈ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും പണിയെടുത്ത് വരുന്ന കുറെ ആൾക്കാരില്ല. അപ്പോ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ഇപ്പോ. അപ്പൊ അത് ചെറിയൊരു ഇതാണ്, വെല്ലുവിളി വെല്ലുവിളിയല്ല, ബുദ്ധിമുട്ടാണ്.
1: ഇപ്പൊ നമ്മള് പണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നോക്കുമ്പോ. പക്ഷെ ഇന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഡബ്ബിംഗ് ഫീൽഡിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പൊ അത് കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണല്ലേ. ഓക്കെ, ഹാഷറിന്റെ ഒരു ഡയലോഗ് പറയാമോ, ഒരു ഹിറ്റ് ഡയലോഗ്, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറയാമോ?
2: ഒഴിഞ്ഞിപ്പോ ഡയറക്ഷൻ പരിപാടി, ഡയറക്ഷൻ പരിപാടിക്കാണ് നോക്കണത്. നമ്മുടെ റീലിൽ വന്ന് മറ്റേ കൊറേ നാള് റീൽസിൽ ഇടുന്ന ഉണ്ടായിരുന്നൊരു വോയിസ് ഞാൻ എടുക്കാണെങ്കിൽ
1: എന്തൊക്കെയോ
2: ഈ കൊച്ചുകൾക്ക് സംഭവിക്കുന്നത്, എന്തൊക്കെയാ നീന്തുള്ളത് മൂന്നാമത്തെ ഒരുത്തന അവള് ഞാൻ ചൊറക്കും ഞാൻ.
1: ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, കേൾക്കാൻ രസമുണ്ട്. യെസ്, അപ്പോ മിമിക്രി ആർട്ടിസ്റ്റും ഡബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള എബിൻ ജോയ്സൺ ആണ് റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത്. ഡബിംഗ് വിശേഷങ്ങളും അതുപോലെ തന്നെ മിമിക്രി വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. Red Carpet-il ente kooda join cheyidirikkunnathu dubbing artistum, mimicry artistum, actorum, writerum okke aayittulla Ebin aanu. Ippo nammale Instagram-ilokke ingane voice idunna samayathundallo, nam oru vaada aalkaar kaanunnundu. Pandu nammal nokkaanengil ithrayum platforms onnu undayirunnilla. Nammude kazhivukal pragadippikkanayittu ithrayum platforms undayirunnilla. Appo Instagram oru vaada help cheythu ennu Ebin thonittundo?
2: ഉറപ്പായിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ മിമിക്രിക്കൊരു കോമഡി ഷോയ്ക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അവിടുത്തെ ഒരു മുമ്പ് രാജേഷ് കടമ്പറേട്ടൻ എന്നെ വിളിക്കാണ്. അവിടെ ഇന്ത്യയിൽ ഏതൊക്കെ വോയിസ് ഉണ്ട് കയ്യില്, സോറി പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണല്ലോ. ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഉപകാരമായിരുന്നു.
1: ഇനിയിപ്പോ കൂടുതൽ ഈ ഒരു സിനിമ മേഖലയിലേക്കാണല്ലേ ഫോക്കസ് ചെയ്യുന്നത്, മിമിക്രി ശരിക്കും നമ്മുടെ ഷൈൻ ടോഞ്ചാക്കോടെ വോയിസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത്. അതുപോലെ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഓക്കെ, എബിന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് എല്ലാവർക്കും റോൾ മോഡൽസ് കാണുമല്ലോ, അങ്ങനെ ഒരാളുണ്ടോ?
2: റോൾ മോഡൽ എന്ന് പറയുമ്പോ എന്റെ
1: ജീവിതത്തിൽ ടൊവിനോ തോമസ്. എന്തുകൊണ്ടാ ടൊവിനോ തോമസിനെ ഒരു റോൾ മോഡൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെ?
2: കാരണം ആൾക്ക് അങ്ങനെ സിനിമയിൽ യാതൊരു കണക്ഷൻ ഇല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് വന്ന് ഇപ്പോ സ്റ്റാർ ആയിട്ടിരിക്കുന്ന ഒരാളല്ലോ. അപ്പോ നമ്മളാണെങ്കിൽ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരാള്, അപ്പോ ആളെ ഒരു റോൾ മോഡൽ പോലെ കരുതിയിരിക്കുകയാണ്.
1: ഭാവിയിലേക്കുള്ള ഒരു നടനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ടൊവിനോ തോമസ്. ഇപ്പൊ ഭാവിയിലേക്കുള്ള പ്രൊജക്ടുകൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ, സിനിമയോ ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും?
2: രണ്ടു മൂന്ന് കഥകളുണ്ട്, അത് ലൈഫ് നടന്നതാണ് ഏകദേശം. പക്ഷെ അത് അങ്ങനത്തെ രണ്ടു മാസങ്ങളിൽ എത്തിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ആക്കാൻ ഒരു പ്ലാൻ ഉണ്ട്.
1: ഓക്കെ, ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ നമ്മള് പിന്നീട് സിനിമകളൊക്കെ ആക്കുന്ന ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സിനിമ എന്തായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക?
2: അത് ഉടനെ ഉണ്ടാവായിരിക്കും. എനിക്ക് ഞാൻ മെയിനായിട്ട് ആദ്യം അസിസ്റ്റ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് എങ്ങനെയാണ് അഭിനയം, എങ്ങനെയാണ് ഡയറക്ഷൻ കൊണ്ടുപോകണമെന്ന് പഠിച്ചിട്ട് ഞാൻ സാധനം ചെയ്യുന്നതായിരിക്കും.
1: ഓക്കെ,

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആപ് സനിയെ ആപ്കേ മൻപസന്ദ് ഗാനെ സിർഫ് ഓൺ യാദേ
2: യാദേ യാദേ യാദേ.
3: കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: യെസിനെ കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആക്ടറും റൈറ്ററും ഡബിംഗ് ആർട്ടിസ്റ്റും മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള എബിനാണ് കേട്ടോ. എബിൻ, നമുക്കിനി ഒരു ഗെയിം സെഗ്മെന്റിലേക്ക് കടക്കാം. ഗെയിം സെഗ്മെന്റിന്റെ പേര് സിറ്റുവേഷൻ ആൻഡ് വോയിസ്. അതായത് ഞാനൊരു സിറ്റുവേഷൻ പറയും, ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒരാളുടെ വോയിസിലെ ഇമിറ്റേറ്റ് ചെയ്യാം. സിറ്റുവേഷൻ ഇതാണ്, നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല. ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ ഞാൻ വന്ന് ജസ്റ്റ് ചോദിക്കും, ഞാൻ വെയിറ്റർ ആണെന്ന് വിചാരിക്കുക, അപ്പോ എങ്ങനെയുണ്ട്, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും. അപ്പൊ എന്നോട് പറയാ എന്റെ പൈസയൊന്നും ഇല്ല എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഹലോ സാർ, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ?
1: ചില ഫുഡൊന്നും കുഴപ്പമില്ല, ചെറിയ നല്ലതാണ്, പൈസ ഒന്നും ഇല്ല.
0: അയ്യോ സാർ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോ സെലിബ്രിറ്റി ആണെങ്കിലും പൈസ തന്നേ പറ്റൂ, അതാണ് നമ്മുടെ ഇവിടുത്തെ റൂള്.
1: അല്ല, ഞാൻ
0: സാർ വേറൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ കഴിഞ്ഞ തവണ ആൾക്കാരെ കണ്ടപ്പോ ഓടി എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ സാർ അതുപോലെ ഓടിപ്പോവില്ല എന്ന് എന്താ ഉറപ്പ്?
1: അല്ല, ഞാൻ രാവിലെ ഓളം പോവാറുണ്ട്, അപ്പൊ ആ സമയത്താണ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചതാണ്. ഒന്ന് ഓടിയിട്ട് വരാന്ന് വിചാരിച്ചാണ് ഓടിപ്പോയതാണ്. ഞാൻ നടന്നു പോവാം.
0: സാർ ഒന്ന് ഒരു കാര്യം ചെയ്യും, സാറിന്റെ ഫോണൊക്കെ ഇവിടെ വെച്ചിട്ട് പോക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. സാർ ഇത് ഹോട്ടലാണല്ലോ, ഇവിടെ ഞങ്ങൾ എല്ലാം ഫുൾ സേഫ് ആയിട്ട് വെച്ചേക്കാം. സാർ പേടിക്കൊന്നും വേണ്ട.
1: എനിക്ക്
0: തൊട്ടടുത്ത് ഏറ്റവും ഉണ്ടല്ലോ സാർ, പെട്ടെന്ന് വന്നാ മതി. സാർ ഫോൺ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാർ ഫോൺ ഇവിടെ ഒന്ന് തൽക്കാലം ഒന്ന്
1: വെക്കുക.
0: സാർ ഓക്കെ ഓക്കെ, സൂപ്പർ, അടിപൊളിയായിട്ടോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സിറ്റുവേഷൻ ഒരു ട്രാഫിക് ബ്ലോക്കില് പെട്ട് കിടക്കാണ് ഏതെങ്കിലും ഒരു നടൻ, അത് ഷൈൻ ടോൺ ചാക്കോടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പോ അദ്ദേഹത്തിന്റെ മൈൻഡിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
1: എല്ലാവരും കൂടി വണ്ടിയിൽ എടുത്ത് ഇങ്ങനെ അതൊട്ടപ്പുറത്തെ കടയ്ക്ക് വാങ്ങുന്ന ഈ വണ്ടികളിങ്ങനെ എടുക്കണം. വണ്ടി നടന്നു കഴിഞ്ഞ് ഓടി പോകേണ്ടി വരും. എപ്പോഴും എന്റെ തല നമുക്ക് വീട്ടിലിടാൻ നടന്നു പോവാള് വേറില്ലല്ലോ, നമുക്ക് നടന്നു പോയിരുന്നു. ഒരു വണ്ടി കിട്ടും.
0: ശരിക്കും അവരിങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ സംസാരിക്കുന്നുണ്ടായിരിക്ക?
2: മീഡിയയുടെ അടുത്ത് മാത്രം ചെറിയൊരു പ്രശ്നമുള്ളൂ, സാധാരണ സംസാരിക്കുമ്പോൾ ആള് ഭയങ്കരമായിട്ട് നോർമലാണ്.
0: നോർമലാണ്,
2: ആളെ കഴിയുന്നത് കൊറേ തഗ്ഗുകളൊക്കെ കേൾക്കാം.
0: അതെ, കൊറേ കേട്ടിട്ടുണ്ട്, ഇന്റർവ്യൂസിൽ കൊറേ അധികം തഗ്ഗുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഓക്കെ, ഫൈനലി ഈ സിനിമയും കലയും ഒക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്?
2: നമുക്കുള്ളൊരു ടൈം വരും, നമ്മള് അതിനെ വിടാണ്ടിരുന്നാ മതി. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ നമുക്ക് അത് കിട്ടും. അത് ഇപ്പോ വലിയ വലിയ നടന്മാരായാലും നമ്മളവര് സിനിമയിൽ എത്തിയിട്ട് അവരിങ്ങനെ ആയില്ല എന്ന് മാത്രം അവര് നമ്മൾ കാണുന്നുള്ളൂ, പക്ഷെ അവരുടെ പിന്നിലുള്ള അവര് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഞാൻ കൂടുതൽ നടന്മാർ ഇന്റർവ്യൂസ് കേൾക്കുമ്പോഴായിരിക്കും അവര് ഇത്രയും പണിയെടുത്തിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് എത്തിക്കണേ. അപ്പൊ നമ്മൾ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് അതിനോട്
0: തീർച്ചയായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവസാനം നമുക്ക് വിജയം കിട്ടും എന്നുള്ളതാണ് എബിന് തോന്നിയിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ എബിൻ, അപ്പോ നമ്മുടെ റെഡ് കാർപെറ്റ് എന്ന ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ആൻഡ് എബിന്റെ ആഗ്രഹം പോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾ അഭിനയിക്കാൻ സാധിക്കട്ടെ, നല്ല നല്ല ഫിലിംസ് സംവിധാനം ചെയ്യാനായിട്ട് സാധിക്കട്ടെ, ആൻഡ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലും എത്താനായിട്ട് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു.

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Так, так, так.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ബ്രാ